ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 27, കൊല്ലവർഷം 1201, മിഥുനം 3, 2026 ജൂൺ 17 ബുധനാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി. തുടർന്ന് കേൾക്കാം പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടെക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ, വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. ട്രെയിൻ സമയം 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, ശ്വാസകോശാർബുദത്തിന്റെ ചികിത്സകൾ. മഞ്ചേരി ഗവൺമെന്റ്

മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. കോട്ടകൽ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. കുമാരനാശാന്റെ ഗുരു എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഡോക്ടർ CV ജിഷ മേരി. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര. ഒറ്റപ്പാലം, ജീവിത പാഠം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൌത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ എഹ്സാനുൽ ഇൻതിസം സംസാരിക്കുന്നത് കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 രസമുകളം. 8:20 വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ റോഡ്, കോട്ടയ്ക്കൽ. രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ ബിന്ദു ഷീന AP. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ

0: റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും നെതർലൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡിംഗ് ലീ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താണ്. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani, the news read by Tanvi Khurana. The French city of Avignon remains the epicenter of global diplomacy today as the G7 summit enters its crucial phase. With India participating as a partner country, all eyes are firmly set on a highly anticipated bilateral meeting between Prime Minister Narendra Modi and US President Donald Trump, scheduled for later today on the sidelines of the summit. This marks the first face-to-face meeting between the two leaders since they last met in Washington, D.C. in February 2025. During today's engagement, they are expected to hold wide-ranging discussions to deepen bilateral cooperation across multiple sectors while also deliberating on pressing regional and global issues of mutual interest. Yesterday, Prime Minister Narendra Modi undertook extensive diplomatic outreach on the sidelines of the G7 summit in Avignon, France, holding bilateral meetings with leaders from Canada, United Kingdom and UAE yesterday. He also met and interacted with the leaders of several other countries on the sidelines of the G7 meeting. The Ministry of External Affairs said that during the meeting, Prime Minister Modi and his Canadian counterpart Mark Carney welcomed the positive momentum in India-Canada relations and reaffirmed their commitment to building a forward-looking strategic partnership. During his meeting with British Prime Minister Keir Starmer, Prime Minister Modi reviewed the progress in India-UK relations under Vision 2035. Prime Minister Modi also met UAE President Sheikh Mohammed bin Zayed Al Nahyan on the sidelines of the G7 summit. The two sides called for continued free, safe and unimpeded navigation, trade and commerce through the Strait of Hormuz. Prime Minister Narendra Modi addressed the outreach session on forging new partnerships and rebuilding international solidarity at the G7 summit in Avignon, France yesterday. Ministry of External Affairs informed that during the session, the Prime Minister underscored the importance of trust in building international partnerships, especially in an increasingly interconnected world. During the meeting, the Prime Minister also highlighted that India has always followed a humanity-first approach. He said this is reflected in India-led initiatives such as the International Solar Alliance, the Coalition for Disaster Resilient Infrastructure, the Global Biofuel Alliance, Mission Life, and the Ek Ped Maa Ke Naam campaign. He further said that India's vision of international partnership is rooted in the timeless philosophy of Vasudeva Kutumbakam, the world is one family. The G7 nations have announced a series of initiatives to strengthen global health

0: സമയം 6 മണി കഴിഞ്ഞ് 10:25. പ്രിയമുള്ളവരെ, ശുഭചിന്തകളോടെ ആരംഭിക്കാം, കേൾക്കാം.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി.
2: എനിക്ക് എന്നെ വെറുക്കുന്നവരെ വെറുക്കാൻ സമയമില്ല. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന തിരക്കിലാണ്. ചാർലി ചാപ്ലിന്റെ വാക്കുകളാണിത്. വെറുപ്പ് എന്ന വികാരം മനുഷ്യ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ്. അത് ചിലപ്പോൾ പ്രകടമായി വരാം, ചിലപ്പോൾ മറഞ്ഞിരിക്കാം. എന്നാൽ ഈ വികാരം നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. വെറുപ്പ് ഒരു വ്യക്തിയോടോ ഒരു വിഭാഗത്തോടോ ഒരു ആശയത്തോടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോടോ ഉള്ള തീവ്രമായ അനിഷ്ടമോ വിദ്വേഷമോ ശത്രുതയോ ആണ്. ഇത് പലപ്പോഴും നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നു. ചിലപ്പോൾ വെറുപ്പൊരു താൽക്കാലിക വികാരമായിരിക്കാം. ഒരു വ്യക്തി നമ്മോട് ചെയ്ത തെറ്റിന്റെ ഫലമായി ഉണ്ടാകുന്നത്. എന്നാൽ ചിലപ്പോൾ ഇത് ആഴത്തിലുള്ള വേർതിരിക്കപ്പെടാത്ത വിദ്വേഷമായി മാറാം. അത് വ്യക്തികൾക്കിടയിലോ സമൂഹങ്ങൾക്കിടയിലോ വിഭജനം സൃഷ്ടിക്കുന്നു. വെറുപ്പിന്റെ ഉറവിടം മനസ്സിലാക്കാൻ മനുഷ്യ മനസ്സിന്റെ സങ്കീർണതയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. വെറുപ്പിന്റെ പ്രധാന ഉറവിടം ഭയമാണ്. നമുക്കറിയാത്തതിനോ നമ്മെ ഭീഷണിപ്പെടുത്തുന്നതിനോ നമ്മുടെ സുരക്ഷിതത്വത്തിന് വെല്ലുവിളിയാകുന്നതിനോ നാം പലപ്പോഴും വെറുപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വ്യത്യസ്ത സംസ്കാരങ്ങളോടോ മതങ്ങളോടോ ഉള്ള വെറുപ്പ് പലപ്പോഴും അവയെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നോ അവ നമ്മുടെ ജീവിത രീതിയെ തകർക്കുമെന്ന ഭയത്തിൽ നിന്നോ ഉണ്ടാകുന്നു. മറ്റൊരു വ്യക്തിയുടെ നേട്ടങ്ങളോ സന്തോഷമോ വിജയമോ നമ്മിൽ അസൂയ ഉണ്ടാക്കുമ്പോൾ അത് വെറുപ്പായി മാറാം. അവനെന്താണ് ഇത്രയും ലഭിച്ചത്? ഞാൻ അതിനർഹനല്ലേ? ഇത്തരം ചിന്തകൾ വെറുപ്പിന്റെ വിത്തുകൾ പാകുന്നു. ഒരാൾ നമ്മോട് ചെയ്ത തെറ്റിന്റെ ഫലമായി ഉണ്ടാകുന്ന വെറുപ്പ് പ്രതികാരത്തിന്റെ രൂപത്തിൽ പ്രകടമാകാം. അവൻ എന്നെ അപമാനിച്ചു, ഞാൻ അവനോടൊരിക്കലും ക്ഷമിക്കില്ല എന്ന ചിന്ത വെറുപ്പിനെ വളർത്തുന്നു. ഇനി വെറുപ്പിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വെറുപ്പ് ഒരു വ്യക്തിഗത വികാരം മാത്രമല്ല, അത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷമാണ്. വെറുപ്പ് മനസ്സിനെ വിഷലിപ്തമാക്കുന്നു. ശരീരത്തിന് ഹാനികരമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് കാരണമാകുന്നു. വെറുപ്പ് മനസ്സിൽ കുടികൊള്ളുമ്പോൾ നമ്മുടെ സന്തോഷവും ശാന്തിയും നഷ്ടപ്പെടുന്നു. വെറുപ്പ് ബന്ധങ്ങളെ തകർക്കുന്നു. കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായുള്ള ബന്ധം ശിഥിലമാക്കുന്നു. ഒരു ചെറിയ തെറ്റിദ്ധാരണ വെറുപ്പായി മാറി ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന വിദ്വേഷത്തിന് കാരണമാകാം. വെറുപ്പ് വിഭജനത്തിനും

0: സംഘർഷത്തിനും കാരണമാകുന്നു. മതം, ജാതി, വർഗം, ഭാഷ എന്നിവയുടെ പേര് പറഞ്ഞു നടക്കുന്ന വെറുപ്പ് അക്രമങ്ങൾക്കും യുദ്ധങ്ങൾക്കും വരെ വഴിവെക്കുന്നു. ഈ വെറുപ്പിനെ എങ്ങനെ മറികടക്കാം? ഇത് എളുപ്പമുള്ള കാര്യമല്ല, എന്നാൽ അസാധ്യവുമല്ല. ആദ്യപടിയായി നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടോ എന്ന് തിരിച്ചറിയണം. ഞാൻ എന്തിനാണ് ഈ വ്യക്തിയെ വെറുക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. കാരണം മനസ്സിലാക്കിയാൽ അതിനെ നേരിടാൻ എളുപ്പമായിരിക്കും. ക്ഷമിക്കുക എന്നത് ഒരു ദൗർബല്യമല്ല, ശക്തിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ക്ഷമിക്കുന്നവൻ ശക്തനാണ്. മറ്റൊരാളുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് ചിന്തിക്കുക. സഹാനുഭൂതി വെറുപ്പിന്റെ വിഷം കുറയ്ക്കാൻ സഹായിക്കും. പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് വെറുപ്പിന് കാരണം. തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് ഈ തെറ്റിദ്ധാരണകളെ ഇല്ലാതാക്കും. അജ്ഞതയാണ് വെറുപ്പിന്റെ ഒരു പ്രധാന കാരണം. വ്യത്യസ്ത സംസ്കാരങ്ങൾ, മതങ്ങൾ, ജീവിത രീതികൾ എന്നിവയെക്കുറിച്ച് അറിയുന്നത് വിദ്വേഷം കുറയ്ക്കാൻ സഹായിക്കും. ലോകം വെറുപ്പിന്റെ നിഴലിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയ വിദ്വേഷം, മതവിദ്വേഷം, വർഗീയത, വംശീയത ഇവയെല്ലാം നമ്മെ വിഭജിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും തന്റെ മനസ്സിൽ നിന്ന് വെറുപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ലോകം കൂടുതൽ മനോഹരമാകും. ഒരു ചെറിയ കഥയിലൂടെ അവസാനിപ്പിക്കാം. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നിന്റെ മനസ്സിൽ രണ്ട് ചെന്നായ്ക്കൾ യുദ്ധം ചെയ്യുന്നു. ഒന്ന് വെറുപ്പിന്റേതും മറ്റൊന്ന് സ്നേഹത്തിന്റേതും. ഏത് ചെന്നായ് ജയിക്കും? ശിഷ്യന്റെ മൗനം കണ്ട് ഗുരു പറഞ്ഞു, നീ ഏതിനെ പോഷിപ്പിക്കുന്നുവോ അത് ജയിക്കും.
1: അനീസ അനി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9074264821. സുഭാഷിതം.

സ്നേഹമേ എന്നെ തേടിത്തേടി വന്ന എന്നിടയൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം പ്രഭാതഗീതത്തിൽ. ഇനി പാടിയത് സുജാത.

0: ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു.
1: പ്രഭാതഗീതം.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1261. ചെന്നൈ സെൻട്രൽ, മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28. 1-6527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48. 1-6308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33. 2-2-6-1 കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50. 5-6-3-2-2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

കേൾക്കാം ഇന്നത്തെ വിശേഷം. ഇന്ന് മരുഭൂമിവത്കരണവും വരൾച്ചയും തടയാനുള്ള അന്താരാഷ്ട്ര ദിനം.

0: നശീകരണവും മരുഭൂമീകരണവും തടയുക, വരൾച്ചയെ നേരിടാൻ രാജ്യങ്ങളെ സജ്ജമാക്കുക എന്നിവയാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്നത്തെ വിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: ചരിത്രപഥം.
0: ആയിരത്തി തൊള്ളായിരത്തി 1948 ഈ ദിവസമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അന്തരിച്ചത്. മലയാളത്തിലെ കാൽപ്പനിക കാവ്യപ്രസ്ഥാനത്തിന്റെ നായകനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണനെന്ന കാവ്യം സാഹിത്യത്തിലും വായനയിലും പുതിയ പാതകൾ തെളിച്ചു. വാഴക്കുല, ദിവ്യഗീതം, യവനിക, സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്നീ കൃതികൾ മലയാളത്തിന്റെ പ്രിയ പാഠപുസ്തകങ്ങളായി. മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടവയിൽ ഏറ്റവുമധികം പതിപ്പുകളും പ്രതികളും വിറ്റഴിഞ്ഞ കാവ്യപുസ്തകം രമണനാണ്.
1: ചരിത്രപഥം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. ഈ ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കണം. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകളായ കരമടച്ച രസീതി, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴിയും ഫാർമർ ID രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547070773 അല്ലെങ്കിൽ 04872370773 എന്നീ നമ്പറുകളിൽ ഈ മാസം 22-ാം തീയതിക്കുള്ളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. 1100 രൂപയാണ് പരിശീലന ഫീസ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 8547070773, 04872370773. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 26-27

0: അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admission.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ പറയാം, 0487243813 ആവർത്തിക്കാം, 0487243813 കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.

0: കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
2: ദൃഷ്ടി
3: പ്രയോജകർ,
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
4: സൊവേരിയൻ കോംബാറ്റ് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
1: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
4: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
0: നമസ്കാരം. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് ടെലഗ്രാം സമൂഹമാധ്യമ ആപ്ലിക്കേഷന് താൽക്കാലിക വിലക്ക്. US ഇറാൻ കരാറിന് വിലങ്ങുതടിയായി നെതന്യാഹു. ലബനനിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ അസന്തുഷ്ടനെന്ന് ട്രംപ്. വാഗമണ്ണിൽ ബോർഡ് എടുത്തുമാറ്റി 610 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറി. ചുമയ്ക്ക് ഉൾപ്പെടെയുള്ള സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽക്കുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരോധിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസ്, DYFI നേതാവ് അറസ്റ്റിൽ. ഭക്ഷണപ്പൊതികളിൽ സ്റ്റേപ്ലർ പിൻ, മറ്റ് ലോഹവസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI നിരോധിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിന് വിജയത്തുടക്കം. സെനഗലിനെ 3-1 തോൽപ്പിച്ചു. ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. ഉറുഗ്വായെ 1-1 എന്ന സ്കോറിൽ സൌദി സമനിലയിൽ തളച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് രണ്ടാം ഏകദിനം ഇന്ന്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നെതർലാൻഡ്സ് മത്സരം രാത്രി 7 മുതൽ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
3: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
10: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
9: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ.
8: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: സ്വർണം പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയായി. തങ്കം 10 ഗ്രാമിന് 148,000 രൂപ. വെള്ളി കിലോഗ്രാമിന് 258,000 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,100 രൂപ. വടകര 23,070 രൂപ. മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 12,800.

0: വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,500. ക്വിന്റലിന് മഞ്ചേരി 3,800, മാനന്തവാടി 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 26,600, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,300. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000. ക്വിന്റലിന് കോഴിക്കോട് 7,000, മഞ്ചേരി 7,500. പുകയില മീനമ്പാളയം ക്വിന്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,000. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 30,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 9,500, മാനന്തവാടി പഴയത് 6,700. ശർക്കര ക്വിന്റലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 700, മാനന്തവാടി ലഗോൺ 730. കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 8,000, മാനന്തവാടി 6,300. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450. മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 4,300, മഞ്ചേരി 2,200, കോഴിക്കോട് 4,200, മാനന്തവാടി 3,400. അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,700, ബോധന 3,700. അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,500, പൊന്നി 3,700.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ. ഗാനരചന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, സംഗീതം രമേശ് നാരായണൻ. പാടിയത് പി ജയചന്ദ്രനും ശില്പാരാജും ചേർന്ന്.

0: ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രചനയ്ക്ക് രമേഷ് നാരായണൻ സംഗീതം പകർന്ന് പി ജയചന്ദ്രനും ശില്പാരാജും ചേർന്നാലപിച്ച ഗാനമാണ് കേട്ടത്. ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ. ആകാശവാണി 102.7
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
0: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തി

0: നിലനിർത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിന് ശേഷം ഇരുനേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നത് കൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമമന്ദിറിൽ രാംലലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തു വിദ്യാ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4

0: ഗോളുകൾക്കാണ് നോർവെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ചവരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. രണ്ടാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പ് യോഗ്യത നേടിയ നോർവെ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവെ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളുകളാണ് നോർവെക്ക് മിന്നും വിജയമൊരുക്കിയത്.
0: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, യുകെ, യുഎഇ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

0: FM ശുഭദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവം. ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്.
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള സ്പോർട്സ് ക്വാട്ട ഓൺലൈൻ അപേക്ഷ നൽകിയവർ ഈ മാസം 22 വൈകിട്ട് 5 കോളേജ് ഓഫീസിൽ അപേക്ഷയുടെ പകർപ്പ് ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ പറയാം. 9207-6305-07. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അഥവാ തത്തുല്യമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധിയില്ല. ഫോൺ നമ്പർ 9446-245979. മറ്റൊരു നമ്പർ 9074-504921. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് റേഡിയോയായ റേഡിയോ CU ഇന്റേൺഷിപ്പ് അവസരം. യോഗ്യത BA അല്ലെങ്കിൽ MA ഇൻ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, മൾട്ടിമീഡിയ അല്ലെങ്കിൽ തത്തുല്യം. ഒരു മാസമാണ് കാലാവധി. ഒരേസമയം 10 പേർക്കാണ് അവസരം.

0: ഫീസ് വിദ്യാർത്ഥികൾക്ക് 1500 രൂപയും മറ്റുള്ളവർക്ക് 2500 രൂപയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 8089445226. പാലക്കാട് വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണുള്ളത്. പ്ലസ് ടു ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളുടെ 75% SC/ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനം സൌജന്യമാണ്. www.fcikerala.org ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കൈപ്പറ്റാം. SC/ST വിഭാഗങ്ങൾക്ക് 50 രൂപയും OBC/OEC ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഫോൺ നമ്പറുകൾ 0492225677. മറ്റൊരു നമ്പർ 9946883190. കാലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ അഫ്സലുൽ ഉലമ പ്രിലിമിനറി പ്രോഗ്രാം പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയം ഈ മാസം 20 വൈകിട്ട് 5 വരേക്ക് നീട്ടി. അപേക്ഷാ ഫീസ് SC/ST 220 രൂപ, മറ്റുള്ളവർ 520 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0494240016.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510773334.

0: ചിന്താ വിഷയം. നികുതി ചുമത്തപ്പെടാത്ത സമ്പത്താണ് ആരോഗ്യം. അർണോൾഡ് ഗ്ലാസ്ഗോ. ചിന്താവിഷയം ആവർത്തിക്കാം. നികുതി ചുമത്തപ്പെടാത്ത സമ്പത്താണ് ആരോഗ്യം. ഇത് അർണോൾഡ് ഗ്ലാസ്ഗോയുടെ വാക്കുകൾ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. സൗരയൂഥത്തിൽ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഗ്രഹം ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിക്കൊള്ളൂ. ഉത്തരം പറയാം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
4: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
5: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: അന്തിവിളക്കു കൊളുത്താനായി അമ്പിളി വന്നല്ലോ. കണ്ണൂർ ഷെരീഫ് ആലപിച്ച ഗാനം. PP ശ്രീധരനുണ്ണിയുടെ രചന. MN രാജീവിന്റെ സംഗീതം.

0: പി പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾക്ക് എം എൻ രാജീവ് ഈണം നൽകി കണ്ണൂർ ഷെരീഫ് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
6: രാവിലെ 8:23.
4: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
10: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
9: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
10: അതെങ്ങനെ?
9: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
11: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.

0: അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള ലെവൽ ക്രോസ് നാളെ രാവിലെ 9 മുതൽ ഈ മാസം 25 വൈകിട്ട് 5 വരെ അടച്ചിടും. പട്ടാമ്പി പള്ളിപ്പുറം വഴി പോകേണ്ട വാഹനങ്ങൾ പട്ടാമ്പി വെള്ളിയാങ്കല്ല് ബ്രിഡ്ജ് പള്ളിപ്പുറം റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ മത്സ്യബന്ധന യാനങ്ങൾ കണ്ടീഷൻ സർവേ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ സർവേയർ മുമ്പാകെ പരിശോധനയ്ക്ക് ഹാജരാക്കണം. ഇതിനായി ഈ മാസം 22 ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാം. കഞ്ചിക്കോട് മലമ്പുഴ റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഇതുവഴി വാഹന ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23

0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
1: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
1: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
3: ട്രെയിൻ സമയം.
4: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 2:26 കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50 5:06:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
6: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ഫോൺ 0499332622.
6: എന്താ മാഷേ, സുഖല്ലേ?
8: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
6: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
5: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ പെരിന്തൽമണ്ണ.
6: ഫോൺ 0499332622. ജീവിതം ആരോഗ്യപൂർണമാക്കൂ,
5: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ശ്വാസകോശാർബുദത്തിനുള്ള ചികിത്സകൾ. ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
10: ട്യൂമറിന്റെ അഥവാ മുഴയുടെ വലിപ്പം, കഴലകളിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള വ്യാപനം, അതിന്റെ പത്തോളജിക്കൽ ടൈപ്പ്, ഇതിനെല്ലാം അനുസരിച്ച് നമുക്ക് രോഗത്തിന്റെ ചികിത്സ നിശ്ചയിക്കാം. മുഴയുടെ വലിപ്പവും കഴലയിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള വ്യാപനവും കണക്കിലെടുത്ത് അസുഖത്തെ ആദ്യം സ്റ്റേജ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ ചികിത്സ നിശ്ചയിക്കുകയുള്ളൂ. വളരെ തുടക്കമാണെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ രോഗം ഭേദപ്പെടുത്താം. ശസ്ത്രക്രിയയിൽ തന്നെ ശ്വാസകോശം മുഴുവൻ എടുത്തു കളയുന്ന ന്യൂമോണക്ടമി, ഒരു ലോബ് മാത്രം എടുത്തു കളയുന്ന ലോബക്ടമി, ആ ഒരു ലോബിലെ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്തു കളയുന്ന സെഗ്മെന്റക്ടമി എന്നിങ്ങനെ പല വിധത്തിലുണ്ട്. മറ്റൊന്നാണ് റേഡിയേഷൻ തെറാപ്പി അഥവാ റേഡിയോതെറാപ്പി. കീമോതെറാപ്പി, കീമോതെറാപ്പി മാത്രമോ അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കീമോതെറാപ്പി കൊടുത്ത് മുഴയുടെ വലിപ്പം കുറച്ചതിന് ശേഷം ശസ്ത്രക്രിയ ചെയ്യുന്ന അവസ്ഥ, അതിനെ നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി എന്ന് പറയും. അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീണ്ടും കീമോതെറാപ്പി കൊടുക്കുന്ന അഡ്ജുവന്റ് കീമോതെറാപ്പി, റേഡിയേഷന്റെ കൂടെ കീമോതെറാപ്പി കൊടുക്കുന്ന കീമോ റേഡിയേഷൻ എന്നിങ്ങനെ പല തരത്തിലും ഈ കീമോതെറാപ്പി ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസകോശാർബുദ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു കണ്ടുപിടുത്തമാണ് ടാർഗറ്റഡ് തെറാപ്പി. അതായത് അർബുദത്തിന് കാരണമായ ജനിതക മ്യൂട്ടേഷൻ കണ്ടുപിടിച്ച് അത് മാറ്റുന്നതിനായുള്ള മരുന്ന് നൽകിയാണിത് ചെയ്യുന്നത്. ഈ ചികിത്സ കൂടുതലായും നൽകുന്നത് സ്റ്റേജ് 4 അല്ലെങ്കിൽ കൂടുതൽ വ്യാപിച്ച സന്ദർഭങ്ങളിലാണ്. ഈ മരുന്നുകൾ പലപ്പോഴും ഗുളിക രൂപത്തിലാണ് നൽകുന്നത്. അതിനാൽ തന്നെ പലപ്പോഴും രോഗി തനിക്ക് ക്യാൻസർ ആണെന്നുള്ള വിവരം പോലും അറിയില്ല. അതുമൂലം ആ ഭയവും മറ്റും കുറയാനും സാധിക്കുന്നു. കൂടാതെ സാധാരണ കീമോതെറാപ്പിക്ക് പറയാവുന്ന പല പാർശ്വഫലങ്ങളിലും ഒന്നായ മുടികൊഴിച്ചിലും മറ്റും ഇതിൽ താരതമ്യേന കുറവുമാണ്. അഡിനോകാർസിനോമ വിഭാഗത്തിൽ ആണ് ഇത് ഏറ്റവും ഫലപ്രദം. മറ്റൊരു പുതിയ ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. രോഗം വ്യാപിച്ചു കഴിഞ്ഞ് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പാലിയേറ്റീവ് ചികിത്സ കൊടുക്കാറുണ്ട്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് രോഗം പ്രതിരോധിക്കുക, വരാതിരിക്കുക എന്നുള്ളതാണ്. അതിനാൽ തന്നെ പുകവലിക്കാതിരിക്കുക. ഇനി നിങ്ങൾ പുകവലിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്നത് നിർത്തുക. കാരണം സിഗരറ്റിന്റെ എണ്ണവും വലിക്കുന്ന കാലയളവും കൂടുന്നതിനനുസരിച്ച് രോഗസാധ്യതയും സങ്കീർണതയും കൂടുന്നു. മറ്റൊന്ന്, ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക. സ്ഥിരമായി വ്യായാമം ചെയ്യുക. പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ശ്വാസകോശാർബുദം മാത്രമല്ല മറ്റു പല അർബുദങ്ങളിൽ നിന്നും എന്തുകൊണ്ടും പ്രൊട്ടക്ഷൻ തന്നെയാണ്. മറ്റൊന്നാണ് ലങ് ക്യാൻസർ സ്ക്രീനിങ്.

0: അതായത് ലോ ഡോസ് സി ടി സാധാരണ ഉപയോഗിക്കുന്ന സി ടിയേക്കാൾ കുറച്ച് കുറഞ്ഞ അളവിൽ റേഡിയേഷൻ ഉള്ള രീതിയിൽ ലോ ഡോസ് സി ടി ഉപയോഗിച്ച് 50 മുതൽ 80 വയസ്സിനിടയിൽ പ്രായമുള്ളവരിലാണ് ലങ് ക്യാൻസർ സ്ക്രീനിംഗ് നടത്തുന്നത്. ഈ കാലയളവിൽ 20 പാക്കിയറിനേക്കാൾ കൂടുതൽ പുകവലിക്കുന്നവരോ അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ പുകവലി നിർത്തിയവരിലോ ആണ് ലങ് ക്യാൻസർ സ്ക്രീനിംഗ് ചെയ്യുന്നത്. ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ശ്വാസകോശ വിഭാഗത്തിൽ രോഗനിർണയത്തിനായുള്ള ചെസ്റ്റ് എക്സ്റേയും മെഡിക്കൽ കോളേജിൽ സി ടി സ്കാനും ബ്രോങ്കോസ്കോപ്പി സ്പ്യൂട്ടം സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ലഭ്യമാണ്.
1: ശ്വാസകോശാർബുദത്തിനുള്ള ചികിത്സകൾ ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
8: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
9: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: ഫോൺ 0483280500.
11: എന്താ ചെങ്ങായി എന്റെ കാൽമുറി കെട്ടൊക്കെ?
12: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
11: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
13: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
14: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
15: പറ്റുമ്പോഴൊക്കെ പോർച്ചുഗീസുകാരൻ ഒരു യാത്രയുടെ സാധ്യത കണ്ടുപിടിക്കും. അങ്ങനെയുള്ള ഒരു യാത്രക്കിടയിലാണ് കാർ ഇടയ്ക്ക് വെച്ച് നിർത്തി എന്നെ നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചത്. നമ്മുടെ കാറിൽ സവാരി ചെയ്യാൻ നിനക്കിഷ്ടാണോ? അത് എന്റെ കൂടിയാണോ? എന്റെ എല്ലാം നിന്റേതും കൂടിയാണ്. ശരിക്കും നല്ല രണ്ട് സുഹൃത്തുക്കൾക്ക് എല്ലാം അങ്ങനെയായിരിക്കും. എനിക്ക് പരമാനന്ദമായി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഈ കാറിന്റെ പാതി ഉടമ ഞാനാണെന്ന് എല്ലാവരോടും പറയാൻ പറ്റിയെങ്കിൽ, അപ്പോ അതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ രണ്ടാളും കട്ട ഫ്രണ്ട്സ് ആണെന്നാണോ മുഴുവനായിട്ടും? അദ്ദേഹം വീണ്ടും ചോദിച്ചു. അതെ. എന്നാ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? ശരി സാർ, എന്നെ കൊല്ലാൻ വേണ്ടി വേഗം വലുതാവണം എന്ന് നിനക്കില്ലാലോ? ഇല്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? അത് ഞാൻ ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. ഞാൻ ആരെയും കൊല്ലില്ല. വീട്ടിൽ കോഴിയെ കൊല്ലുമ്പോ നോക്കി നിൽക്കാൻ പോലും പറ്റാറില്ല. പിന്നെ നിങ്ങൾ അവരൊക്കെ പറയുന്ന പോലെയല്ല എന്നെനിക്ക് മനസ്സിലായി. നരഭോജി ഒന്നുമല്ല. പോർച്ചുഗീസുകാരൻ ചാടി എണീറ്റില്ല എന്നേ ഉള്ളൂ. നീ എന്താ പറഞ്ഞേ? നരഭോജി, നിനക്കതിന്റെ അർത്ഥമറിയാമോ? അറിയാം സാർ, എഡ്മുണ്ടോ മാമൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് ഭയങ്കര ബുദ്ധിയാ. നഗരത്തിൽ നിന്നൊരാള് മാമനോട് ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വരെ ആവശ്യപ്പെട്ടതാ. പക്ഷേ കാർബോറാണ്ടം എന്താ എന്ന് മാത്രം എനിക്ക് പറഞ്ഞു തരാൻ മാമൻ ഇതുവരെ പറ്റിയിട്ടില്ല. നീ വിഷയം മാറ്റണ്ട. നരഭോജി എന്നതിന്റെ അർത്ഥം വിശദീകരിച്ചു താ. നരഭോജികൾ എന്നാ മനുഷ്യമാംസം തിന്നുന്ന ഇന്ത്യൻസാ. ബ്രസീലിന്റെ ചരിത്ര ബുക്കിൽ അവർ പോർച്ചുഗീസുകാരെ തിന്നാൻ വേണ്ടി തൊലിയിരിക്കുന്ന ചിത്രമുണ്ട്. ശത്രുഗോത്രങ്ങളിലെ യോദ്ധാക്കളെയും അവർ തിന്നാറുണ്ട്. ആഫ്രിക്കൻ നരഭോജികൾ വേറെയാ. അവർ താടിക്കാരായ മിഷണറിമാരെയാ തിന്നുന്നേ. ഒരു ബ്രസീലുകാരനും ചിരിക്കാത്ത പോലെ വയറുകിടന്നിളകുന്ന ഭയങ്കര ചിരി ചിരിച്ചു അപ്പോ അദ്ദേഹം. നീ വില പിടിച്ചൊരു മുത്താണ് സെസേ. ചിലപ്പോ ഒക്കെ ഞാൻ അന്തം വിട്ട് പോകുന്നുണ്ട് കേട്ടോ. പറ കുസൃതി, നിനക്കെത്ര വയസ്സായി? ശരിക്കുള്ളതോ കള്ള വയസ്സോ? ശരിക്കുള്ളത്. കള്ളം പറയുന്ന ഒരു കൂട്ടുകാരൻ വേണ്ട എനിക്ക്. എന്നാ ഇങ്ങനെ പറയാം, എനിക്ക് ശരിക്കും 5 വയസ്സായി. പക്ഷേ 6 എന്ന് ഞാൻ അഭിനയിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കില്ലല്ലോ. ഇത്ര നേരത്തെ എന്തിനാ നിന്നെ സ്കൂളിൽ വിട്ടത്? എല്ലാവർക്കും എന്റെ ശല്യം കുറച്ചു നേരമെങ്കിലും ഒഴിവാക്കണമെന്ന വിചാരം. കാർബോറാണ്ടം എന്ന വാക്കിന്റെ അർത്ഥമറിയോ സാറേ? നിനക്കാ വാക്ക് എവിടുന്ന് കിട്ടി?

0: ഞാൻ എന്റെ പോക്കറ്റിൽ കൈയിട്ട് വെള്ളാരം കല്ലുകൾ, കവണ, ട്രേഡിംഗ് കാർഡ്, പമ്പരത്തിന്റെ ചരട്, ഗോട്ടി അതിനിടയിൽ നിന്ന് എടുത്തു. ഇതാ, ഇതാണ്. ഒരു ഇന്ത്യന്റെ തല കൊത്തിവെച്ച ഒരു മെഡലായിരുന്നു അത്. തലയിൽ തൂവലുകളൊക്കെ വെച്ച ഒരു വടക്കേ അമേരിക്കൻ ഇന്ത്യൻ വാക്ക് ആ മെഡലിന്റെ പിന്നിൽ എഴുതിയിട്ടുണ്ട്. ആ മെഡൽ അദ്ദേഹം കൈയിലിട്ട് തിരിച്ചും മറിച്ചും നോക്കി. എനിക്കും അറിയില്ല എന്ന് തോന്നുന്നു. നീ ഇതെവിടെ നിന്ന് കണ്ടുപിടിച്ചു?
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
9: തൃശൂർ തളിക്കുളത്തുള്ള കാലിക്കറ്റ് സർവകലാശാല സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BCA പ്രോഗ്രാം ഒന്നാം സെമസ്റ്ററിൽ മാത്തമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിന് മണിക്കൂർ വേതനാടിസ്ഥാനത്തിലുള്ള ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ PEG, UGC, നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപായി സെന്ററിൽ ഹാജരാക്കണം. അഭിമുഖ തീയതി പിന്നീട് അറിയിക്കും. ഫോൺ നമ്പറുകൾ 04872601112, മറ്റൊരു നമ്പർ 8089900465. കാവനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന OP യിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 ആശുപത്രി ഓഫീസിൽ നടക്കും. B-Farm അല്ലെങ്കിൽ D-Farm തത്തുല്യം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. താൽപര്യമുള്ളവർ അസൽ രേഖകളും പകർപ്പും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 04832869021, 04832869021. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ സംസ്കൃതം സാഹിത്യ വിഷയത്തിൽ അതിഥി അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. സംസ്കൃത സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ, അവരുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 04662212223, 04662221223. വനിതാ ശിശു വികസന വകുപ്പിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 22 രാവിലെ 10 മണിക്ക് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിലെ ICDS ഓഫീസിൽ നടക്കും. യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നോ തത്തുല്യ ബോർഡിൽ നിന്നോ 12-ാം ക്ലാസ് വിജയം. കമ്പ്യൂട്ടർ പ്രാവീണ്യം, പരിചയസമ്പന്നർക്ക് വെയിറ്റേജ് ഉണ്ടായിരിക്കും. പ്രായപരിധി ഈ മാസം 15 40 വയസ്സ് കവിയരുത്. ഫോൺ നമ്പർ 9048497487. പൂക്കോട്ടുകാവ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു.

0: യോഗ്യത GNM, പ്രായപരിധി 40 വയസ്സ്. ഇവരുടെ അഭാവത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വയസ്സ് വരെ ഇളവ് നൽകും. നാളെ രാവിലെ 10:30 പഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ.
1: ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധനസഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലോവാക്കിയൻ സന്ദർശനം സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവേ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നത് കൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.

0: യമുന നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗ ദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയ്ക്ക് സുവർണകാലമായിരുന്നു. ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. 2024 പരമ്പരാഗത നഗരശൈലിയിൽ നിർമ്മിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭക്തിയുടെയും ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെയും പ്രതീകമായി മാറി. 2022 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഏകദേശം 850 കോടി രൂപ ചെലവഴിച്ച് 1ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിച്ചിരിക്കുന്നു. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധ മായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും 2ാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ 2ാം മത്സരത്തിൽ നോർവെ 1-4 ഗോളിന് ഇറാഖി വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയയ്ക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ 2ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം 7:00 PM മത്സരം. 2026

0: പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാബു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. പ്രേമുള്ളവരെ, FM ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ,
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജിൽ.
3: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
2: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 04933-298300.
3: മൊബൈൽ 999530862.
4: ഇന്നത്തെ ഗാനം.

ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മദിനമാണ് ഇന്ന്. ചങ്ങമ്പുഴ മലയാളത്തോടും ലോകത്തോടും വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 78 വർഷം തികയുന്നു. അകാലത്തിൽ അന്തരിച്ച ചങ്ങമ്പുഴയുടെ കാവ്യലോകം സമ്പൂർണമാണ്. ഇത്രമേൽ സ്വയം പൂർണമായ കവിതകൾ ചെറിയൊരു കാലം കൊണ്ട് പൂർണമാക്കി മടങ്ങിപ്പോകാൻ മറ്റാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് ചങ്ങമ്പുഴ എന്ന ഗന്ധർവ ജന്മത്തിന്റെ പ്രതിഭാലാവണ്യം മലയാളം മനസ്സിലാക്കുക. അദ്ദേഹം എഴുതിയ പാട്ടുകൾ മലയാളത്തിന്റെ മലരണിക്കാടുകളിൽ ഇന്നു മാത്രമല്ല എന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. മലയാളത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത കാൽപ്പനിക കവിയെന്ന് അറിയപ്പെട്ട ചങ്ങമ്പുഴ പ്രണയഗായകനെന്ന് പലപ്പോഴും മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. മനസ്സ് മനസ്സിനോട് മന്ത്രിച്ചവയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ. ഏതു മാനവരും കേൾക്കാൻ കുതിക്കുന്ന, കേട്ടാൽ മറക്കാത്ത, മറക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആസ്വാദനത്തിന്റെ പൊൻതിടമ്പ് കേൾക്കാം. രമണൻ എന്ന ചിത്രത്തിലെ അദ്ദേഹം രചിച്ച വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അപർണദാസ്, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: 55 inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
4: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദു ഷീന.
5: ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ചേർന്ന് വേങ്ങരയിലെ ഊരകം മല കയറാൻ പോയി. അന്നവിടെ വിജനമായ പേടി തോന്നുന്ന സ്ഥലമായിരുന്നു. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും നിറയെ മുൾച്ചെടികളും കുറ്റിക്കാടുകളും ചെറിയൊരു സാഹസികത തന്നെ. എന്തായാലും കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും കയറി മുകളിലെത്തി. അവിടെ ഒരമ്പലവും ഉണ്ട്.
4: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ AP

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
3: ആരോഗ്യമെന്നത് രോഗമില്ലായ്മ മാത്രമല്ല, ആരോഗ്യമെന്നത് ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ശാന്തി, വികാരങ്ങളുടെ സന്തുലിതാവസ്ഥ, സാമൂഹിക ഐക്യം, ആത്മീയ സംതൃപ്തി, ഇവയെല്ലാം ഒരുമിച്ചുള്ളൊരവസ്ഥയാണ്. ഇന്നത്തെ ലോകം ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് വിളിക്കുന്നത് ഇതേ ആശയം തന്നെയാണ്. ഒരു ഉദാഹരണത്തിന്, ഒരാളൊരു കാർ വാങ്ങി, ദിവസവും കാറ് കഴുകും, അതിനെ തിളക്കി വെക്കും, പക്ഷെ എഞ്ചിൻ പരിശോധിക്കാറില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കാറ് കേടായി. അപ്പോഴാണ് മെക്കാനിക് പറയുന്നത്, പുറത്തെ തിളക്കത്തിലല്ല പ്രധാനം, അകത്തെ പ്രവർത്തനമാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. പുറമേ എല്ലാം നന്നായി തോന്നാം, പക്ഷേ മനസ്സ് തളർന്നിരിക്കാം, ശരീരം ക്ഷീണിച്ചിരിക്കാം, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കാം. അവിടെയാണ് യോഗ നമ്മളെ സഹായിക്കുന്നത്. 2014 ഐക്യരാഷ്ട്രസഭ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. 177 രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു. എന്തുകൊണ്ടാണ് June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി തിരഞ്ഞെടുത്തത്? പ്രകാശം കൂടുതൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസമാണ് June 21. പ്രകാശത്തിന്റെയും ഊർജത്തിന്റെയും ബോധോദയത്തിന്റെയും പ്രതീകമായ ഈ ദിവസം തന്നെയാണ് യോഗാ ഡേയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് ലോകത്ത് വിവരങ്ങളുടെ കുറവില്ല, പക്ഷെ സമാധാനത്തിന് കുറവുണ്ട്. ബന്ധങ്ങളുടെ കുറവില്ല, പക്ഷെ അടുപ്പത്തിന്റെ കുറവുണ്ട്. സൗകര്യങ്ങളുടെ കുറവില്ല, പക്ഷേ സംതൃപ്തിക്ക് കുറവുണ്ട്. ഇവിടെയാണ് യോഗയുടെ പ്രസക്തി. പതഞ്ജലി മഹർഷി പറഞ്ഞത് യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. അതായത് മനസ്സിന്റെ എപ്പോഴുമുള്ള ചാഞ്ചാട്ടങ്ങളെ, ഓവർ തിങ്കിങ് ആവാം, ആങ്സൈറ്റി ആവാം, OCD ആവാം, ഇവയൊക്കെ ശാന്തമാക്കുന്നതാണ് യോഗ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യൽ.

0: പൊട്ടൻഷ്യലി ഡിവൈൻ എന്നാണ്. ഓരോ ആത്മാവും ദിവ്യത്വത്തിന്റെ സാധ്യത വഹിക്കുന്നു. യോഗ അതിനെയും ഉണർത്താനുള്ള മാർഗമാണ്. നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷനാക്കി നമ്മളെ മാറ്റാം. എന്നും നമ്മൾ മൊബൈൽ ഫോണിനെ ചാർജ് ചെയ്യുന്നു, നമ്മുടെ മനസ്സ് ചാർജ് ചെയ്യാനാണ് യോഗ. എന്നും ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ, എന്നും ഭക്ഷണം കഴിക്കുന്ന പോലെ, എന്നും അഭ്യസിക്കേണ്ടതാണ് യോഗ. നിരന്തരമായുള്ള അഭ്യാസമാണ് ശീലമായി മാറുന്നത്. അത് ഉപബോധ മനസ്സിൽ മാറ്റങ്ങളുണ്ടാക്കി നമ്മളറിയാതെ തന്നെ പല സാഹചര്യങ്ങളിലും നമുക്ക് സമചിത്തരായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനം ഒരാഘോഷം മാത്രമല്ല, അത് ജീവിതത്തിൽ ആരോഗ്യവും മാനസിക സന്തുലിതാവസ്ഥയും ഉണ്ടാക്കാനുള്ള ഒരോർമ്മപ്പെടുത്തലും കൂടെയാണ്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9880641078. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9880641078.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും പ്രായോജകർ
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
9: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
10: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
9: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
2: ഫോൺ 7025131199.
11: കാവ്യധാര,
12: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
11: കുമാരനാശാൻ എഴുതിയ ഗുരു എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ഡോക്ടർ സി വി ജിഷ മേരി.

0: കുമാരനാശാൻ എഴുതിയ ഗുരു എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ഡോക്ടർ സി വി ജിഷ മേരി.
1: കാവ്യധാര
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
4: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
6: ജീവിതപാഠം.
7: പ്രായോജികർ,
8: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
9: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
10: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണ ബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: ജീവിത പാഠം.
0: പൂരപ്പറമ്പിൽ നിരനിരയായി നിൽക്കുന്ന ആനകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ചെറിയൊരു ചങ്ങല കൊണ്ട് കാലുകൾ മാത്രം ബന്ധിച്ച നിലയിൽ ആന ഒന്ന് ആഞ്ഞു വലിച്ചാൽ പൊട്ടാവുന്ന ബലമേ ചങ്ങലയ്ക്കും ചങ്ങല കെട്ടിയിരിക്കുന്ന ആപ്പിനുമുള്ളൂ. എന്നാൽ അത് തിരിച്ചറിയാതെ അവ ജീവിച്ചു തീർക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം റോജർ ബാനിസ്റ്റർ എന്ന അത്ലറ്റിന്റെ ജീവിതം നമ്മോട് പറയും. 1950 കാലഘട്ടം. 1 മൈൽ ദൂരം ഒരിക്കലും ഒരാൾക്ക് 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഓടിത്തീർക്കാനാവില്ല എന്നായിരുന്നു അക്കാലത്തെ വിശ്വാസം. ഡോക്ടർമാരും കായിക വിദഗ്ധരുമെല്ലാം അത് ശരിവച്ചു. 1945 സ്വീഡൻകാരനായ ഗുന്ദർ ഹെഗ് കുറിച്ച 4:14 എന്ന റെക്കോർഡ് വർഷങ്ങളോളം ഭേദിക്കപ്പെടാതെ നിലനിന്നു. ഡോക്ടർ കൂടിയായ ലണ്ടൻ സ്വദേശി റോജർ ബാനിസ്റ്റർ എന്ന അത്ലറ്റ് ഈ വിശ്വാസം അംഗീകരിക്കാൻ തയ്യാറായില്ല. 1954 May 6 ലണ്ടനിൽ നടന്ന ഒരു അത്ലറ്റിക് മത്സരത്തിൽ റോജറും മത്സരിച്ചു. അസംഭവ്യം, അസാധ്യം എന്നൊക്കെ ലോകം വിശേഷിപ്പിച്ചതിനെ അദ്ദേഹം സാധ്യമാക്കി. ചരിത്രത്തിലാദ്യമായി 1 മൈൽ ദൂരം 3:59.4 റോജർ ഓടിത്തീർത്തു. അക്കാലത്ത് റോജറിന്റെ സമകാലീനനായിരുന്ന ജോൺ ലാൻഡി 4:02 താഴെ സമയം കൊണ്ട് 3 തവണ 1 മൈൽ ഓടിത്തീർത്തിരുന്നു. ഇതേക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞു, 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഒരാൾക്ക് ഒരിക്കലും 1 മൈൽ ഓടിത്തീർക്കാനാവില്ല എന്ന വിശ്വാസം അതാണെന്ന് പിന്നോട്ട് വലിച്ചത്. ചില വിശ്വാസങ്ങൾ അങ്ങനെയാണ്. വിജയത്തിനും നമുക്കുമിടയിൽ അവ കൂറ്റൻ മതിലുകൾ തീർക്കും. റോജറിന് പിന്നാലെ വെറും 56 ദിവസങ്ങൾക്കുള്ളിൽ ജോൺ ലാൻഡിയും ഈ മതിൽ ഭേദിച്ചു. 3 മിനിറ്റ്

87.9 സെക്കൻഡിൽ അദ്ദേഹം പുതിയ റെക്കോർഡ് കുറിച്ചു. 1957 അവസാനമായപ്പോഴേക്കും ഇവർക്ക് പുറമെ മറ്റു 16 പേർ കൂടി 4 മിനിറ്റിനു താഴെ സമയത്തിൽ 1 മൈൽ ദൂരം ഓടിത്തീർത്തു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരാളുടെയും ശാരീരിക നിലയിലോ ട്രാക്കിന്റെ സ്വഭാവത്തിലോ ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അസാധ്യമെന്ന വിശ്വാസം മനസ്സ് സാധ്യമെന്നാക്കി പരിവർത്തിച്ചപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ആനയുടെ കഥയിലേക്ക് തിരിച്ചുവരാം. വളരെ ചെറുപ്രായത്തിൽ കഷ്ടിച്ച് 100 കിലോയോളം മാത്രം ഭാരം വരുന്ന ആനക്കുട്ടിയുടെ കാലുകൾ ചങ്ങലകളാൽ ബന്ധിപ്പിക്കുന്നു. ഈ ചങ്ങലയുടെ ഒരറ്റം തറയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ആപ്പിലേക്ക് ചേർത്ത് കെട്ടുന്നു. കുട്ടിയാനയ്ക്ക് ആ ചങ്ങല ധാരാളം. പൊട്ടിക്കാൻ ശ്രമിച്ചാലും അപ്പോൾ അതിന് സാധിക്കില്ല എന്നുറപ്പ്. ഇനി അഥവാ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ കാലിലെ കുറുക്ക് മുറുകി രക്തം പൊടിയുകയും ചെയ്യും. ക്രമേണ തനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല എന്നും ചങ്ങല അനുവദിക്കുന്നിടത്തോളം ദൂരം മാത്രമേ തനിക്ക് നടക്കാനാകൂ എന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ രൂഢമൂലമാകുന്നു. വർഷങ്ങൾ കഴിഞ്ഞു ആന വളർന്ന് ഭീമാകാരനാകുമ്പോഴും ഈ വിശ്വാസത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. കൂറ്റൻ വൻമരങ്ങൾ മറിച്ചിടാൻ ശേഷിയുള്ള ഭീമാകാരനായ ആ ജീവി നിസാരമായ ആപ്പിലും ചങ്ങലയിലും ബന്ധിതനായി ശിഷ്ടജീവിതം ജീവിച്ചു തീർക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? നാം തന്നെ തീർത്ത ചില തെറ്റായ വിശ്വാസങ്ങൾ കയ്യെത്തും ദൂരത്തിലുള്ള ഉന്നത നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ നമുക്കും തടസ്സമാകുന്നില്ലേ? ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഋണാത്മകമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ. ഭയം നമ്മെ ന്യായീകരിക്കാനായി നാം തന്നെ കണ്ടെത്തുന്ന ചില ഒഴിവുകഴിവുകൾ തുടങ്ങിയവയെല്ലാം മനസ്സിൽ ഇത്തരം വിശ്വാസങ്ങൾ തീർക്കുന്ന ചില ഘടകങ്ങൾ മാത്രം. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ തിരിച്ചറിഞ്ഞു കൂടുതൽ കരുത്തോടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാം.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ. ആഖ്യാനം ശാലിനി എസ്.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം.
3: ജീവിത പാഠം
2: സമാപിക്കുന്നു. പ്രായോജികർ:
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: 55-inch വലിയ LED TV-യിൽ ഓംകിയ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
8: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
9: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
8: ETU സീതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
4: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഭഗവതി ക്ഷേത്രങ്ങളിൽ പൂരം ആഘോഷത്തെ തുടർന്ന് പുരുഷന്മാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. മലയാളമാസമായ മീനത്തിലാണ് സാധാരണ പൂരാഘോഷം നടക്കാറുള്ളത്. രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ

ആവശ്യമുള്ള കഥകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് പൂരക്കളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ. കത്തിച്ചുവെച്ച വിളക്കിനു ചുറ്റുമാണ് പൂരക്കളി നടത്തുന്നത്. സംഘത്തലവനായ പണിക്കർ പാടുന്ന വരികൾ ബാക്കി കളിക്കാർ ഏറ്റുപാടും. ഇതല്ലാതെ മറ്റ് അകമ്പടി പാട്ടുകാരോ വാദ്യക്കാരോ ഉണ്ടായിരിക്കില്ല. കളരിപ്പയറ്റിലെ ചുവടുകളോട് സാമ്യമുള്ള പൂരക്കളി ദീർഘകാലത്തെ പരിശീലനത്തിലൂടെയാണ് സ്വായത്തമാക്കുന്നത്. ഇന്ന് പൂരക്കളി അവതരിപ്പിക്കുന്നത് അമ്പുവും സംഘവും.

0: അമ്പുവും സംഘവും അവതരിപ്പിച്ച പൂരക്കളിയാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റ്.
3: FM പ്രധാന വാർത്തകൾ.
2: നമസ്കാരം. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം

വകുപ്പ് ആവിഷ്കരിച്ച 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സ്വയം വിവരം സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. 34 ചോദ്യങ്ങൾ അടങ്ങുന്ന എന്യൂമറേഷൻ ഡിജിറ്റലായി സമർപ്പിച്ചാണ് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തത്. കേരള ലോകായുക്ത ജൂൺ 30 കണ്ണൂരും ജൂലൈ 1-2 തീയതികളിൽ കോഴിക്കോട്ടും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടത്തുന്ന സിറ്റിംഗിൽ ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ, ഉപലോകായുക്ത

0: സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സ്വയം വിവരം സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. 34 ചോദ്യങ്ങൾ അടങ്ങുന്ന എന്യൂമറേഷൻ ഡിജിറ്റലായി സമർപ്പിച്ചാണ് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തത്. കേരള ലോകായുക്ത ജൂൺ 30 കണ്ണൂരും ജൂലൈ 1-2 തീയതികളിൽ കോഴിക്കോട്ടും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടത്തുന്ന സിറ്റിംഗിൽ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് ഷേർസി ബി എന്നിവർ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. പാളയത്തെ ഒരു കെട്ടിടത്തിന് മുകളിൽ പാത്രത്തിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടിയാണ് ഡാൻസ് ഓഫ് സംഘവും കസബ പോലീസും ചേർന്ന് പിടിച്ചെടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ഗോൾ നേടി അർജന്റീന. അൾജീരിയയ്ക്കെതിരെ ഇതിഹാസ താരം ലയണൽ മെസ്സിയാണ് ഗോൾ നേടിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
3: എന്നും രാവിലെ 7
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദു ഷീന.
9: ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ചേർന്ന് വേങ്ങരയിലെ ഊരകം മല കയറാൻ പോയി. അന്നവിടെ വിജനമായ പേടി തോന്നുന്ന സ്ഥലമായിരുന്നു. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും നിറയെ മുൾച്ചെടികളും കുറ്റിക്കാടുകളും ചെറിയൊരു സാഹസികത തന്നെ. എന്തായാലും കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും കയറി മുകളിലെത്തി. അവിടെ ഒരമ്പലവുമുണ്ട്.
8: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ AP ബിന്ദു ഷീന.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
11: തീവണ്ടി സമയം. പ്രായോജകർ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
12: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
10: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
10: ഫോൺ 8129110887.
11: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27, 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 3 വൈകി 8:36, 1:06:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 23 വൈകി 8:13, 5:06:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരും.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
11: തീവണ്ടി സമയം. പ്രായോജകർ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
13: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
14: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
15: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
13: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
15: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
16: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
13: CH സെന്റർ മഞ്ചേരി.
16: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
13: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന OP വൈകിട്ട് 4 മുതൽ 5 വരെ.
16: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
13: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
16: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: വിദേശ പഠനത്തിന് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സംസാരിക്കുന്നത് അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം.
2: ഇപ്പോൾ വിദേശ പഠനം എന്ന് പറയുമ്പോൾ അത് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ഡിഗ്രി പഠനം മുതൽ പിന്നെ മാസ്റ്റേഴ്സ് പഠനവും, ഗ്രാജുവേറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് പഠനത്തിനും അതോടൊപ്പം തന്നെ പി എച്ച് ഡിക്കും രണ്ടിനും കൂടി പറയുന്ന പേരാണ് ഗ്രാജുവേറ്റ് സ്കൂൾ എന്ന് പറയുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി പഠനം. ഇതിനെല്ലാം നമുക്ക് പുറത്തേക്ക് പോവാം. പക്ഷേ കൂടുതലും ഫണ്ടിങ് വരുന്നത് നമുക്ക് ഗ്രാജുവേറ്റ് സ്റ്റഡീസിനാണ്, മാസ്റ്റേഴ്സും പി എച്ച് ഡിയും ചെയ്യുന്നതിനാണ്. അതിൽ തന്നെ പി എച്ച് ഡി ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഉള്ളത്. മാസ്റ്റേഴ്സ് മിക്ക യൂണിവേഴ്സിറ്റികളും ഫണ്ടഡ് അല്ല, തേർഡ് പാർട്ടി ഫണ്ടിങ്ങിലോ അല്ലെങ്കിൽ സ്വയം ഫണ്ടിങ്ങിലോ ആണ് മാസ്റ്റേഴ്സ് ചെയ്യേണ്ടത്. പറഞ്ഞ പോലെ യു കെയിൽ നിങ്ങൾ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി ഫണ്ടിങ് കാണേണ്ടതായിട്ടുണ്ട്. കാരണം പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരാളൊക്കെയാണ് ഫണ്ട് ചെയ്യുക സാധാരണ. യു എസിലാകുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലും യു കെയിലൊക്കെ ആണെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കോമൺവെൽത്ത് ഫെലോഷിപ്പ്, അതുപോലെ തന്നെ ചാൾസ് വാലസ്, പിന്നെ യു എസിലേക്ക് വരുമ്പോൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്, ഈ സ്കോളർഷിപ്പുകളൊക്കെ ആളുകൾക്ക് പരിഗണിക്കാവുന്നതാണ് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ വരുന്ന ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള അധികം സ്കോളർഷിപ്പുകളും വരുന്നത് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളായിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന, ഇന്ത്യയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന, പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾക്ക് ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ യൂറോപ്പിലോ യു എസിലൊക്കെ പോയിട്ട് അവരുടെ കോഴ്സിൻ്റെ ഒരു ഭാഗം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുകളാണ് ഈ കോമൺവെൽത്ത് സ്കോളർഷിപ്പും അതോടൊപ്പം തന്നെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പൊക്കെ. അല്ല, നിങ്ങളൊരു പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ യു എസിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങളുടെ അഡ്മിഷനോട് കൂടി ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കുന്ന ഫെലോഷിപ്പുകൾ സ്കോളർഷിപ്പുകളും കിട്ടുന്നതാണ്. യൂറോപ്പിൽ ഇതുപോലെ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നതാണ് ഇറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്ന ആ ഒരു സ്കോളർഷിപ്പ്. അതുപോലെ യു എസിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും റിസർച്ച് യൂണിവേഴ്സിറ്റികളിലും പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അവർ സ്പെഷ്യലി ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ കിട്ടുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതും വിദ്യാർത്ഥികൾക്ക് പരിഗണിക്കാവുന്നതാണ്.
1: അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
0: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
3: ഫോൺ 9495777174.
0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോബേട്ട, എന്തൊരഴുക്കാ.
10: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
8: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
11: സൈബർ ജാലകം.
12: മൊബൈൽ ഫോണിൽ അടിപൊളിയായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്താണ് മാർഗം?
13: ഇത് വീഡിയോ വിപ്ലവത്തിന്റെ കാലം. എല്ലാവരും അവനവന്റെ മൊബൈൽ ഫോണിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും അപ്ലോഡ് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കാണും.

0: ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പോൾ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെ ഈ വിപ്ലവത്തിന്റെ ഭാഗമാകാം നിങ്ങൾക്ക് എന്ന്. അതിന് എളുപ്പമാണ്, മൊബൈൽ ഫോൺ എടുക്കാം, വീഡിയോ ഷൂട്ട് ചെയ്യാം, യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, എങ്ങനെ ഞാനിത് എഡിറ്റ് ചെയ്യും, ഇതിന് ഫ്രീ ആയിട്ട് വല്ല ആപ്പും ലഭ്യമാണോ എന്ന് അല്ലെ. അതിന് മാർഗമുണ്ട്, ഒരു ആപ്ലിക്കേഷന്റെ പേര് പറഞ്ഞു തരാം. ഇൻഷോട്ട്, ISHOT, ഇതാണ് ഇതിൻ്റെ സ്പെല്ലിംഗ്, ഇൻഷോട്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപയോഗിച്ച് ഇമേജുകൾ എഡിറ്റ് ചെയ്യാം, വീഡിയോകൾ നിർമ്മിക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകാം, അനേകമനേകം സാധ്യതകൾ തുറന്നിടുന്ന ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട്.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.

0: പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ 10:15 കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങളും ആവേശങ്ങളും അവലോകനങ്ങളും എല്ലാം പങ്കുവയ്ക്കാം. അതിനായി വിളിക്കൂ 04-83-295-0-300, അല്ലെങ്കിൽ ഒരു നമ്പർ കൂടിയുണ്ട്, 04-83-295-0-800. ഇന്ന് രാവിലെ 10:15 മുതൽ 10:50 വരെ ഫുട്ബോൾ ബീറ്റ്സ്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: കണ്ണങ്കണ്ടി മഴക്കാല മേള.
6: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും, 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
0: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എന്താണെന്നോ, മുട്ടദോശ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ മുട്ടദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചേരുവകൾ: ദോശമാവ്, പൊടിപൊടിയായി അരിഞ്ഞ സവാള, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, നെയ്യ്, മുളകുപൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുട്ടദോശ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ദോശത്തവ ചൂടാക്കിയ ശേഷം കുറച്ച് വലിയ വട്ടത്തിൽ ദോശ പരത്തി ഒരു സ്പൂൺ കൊണ്ട് മുകളിലായി മുട്ട ഒഴിച്ച ശേഷം അരിഞ്ഞുവെച്ച പച്ചക്കറികളും നെയ്യും ചേർത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് ചുട്ടെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടദോശ തയ്യാറായി. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ദോശത്തവ ചൂടായ ശേഷം കുറച്ച് വലിയ വട്ടത്തിൽ ദോശ പരത്തി മുകളിലായി മുട്ട ഒഴിച്ച ശേഷം അരിഞ്ഞുവെച്ച സവാള, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവയും നെയ്യും ചേർത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടദോശ തയ്യാറായി. രസമുകുളം.

0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ 11 മണിക്ക് കേൾക്കാം സ്മൃതിഗീതങ്ങൾ. ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സ്ആപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. സന്ദേശം അയക്കുമ്പോൾ ഗാനത്തിന്റെ തുടക്കവരി, ചിത്രത്തിന്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ സഹിതം വേണം അയക്കാൻ. അതിനുള്ള വാട്സ്ആപ്പ് നമ്പർ 9495050600.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
4: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദു ഷീന.
5: ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ചേർന്ന് വേങ്ങരയിലെ ഊരകം മല കയറാൻ പോയി. അന്നവിടെ വിജനമായ പേടി തോന്നുന്ന സ്ഥലമായിരുന്നു. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും നിറയെ മുൾച്ചെടികളും കുറ്റിക്കാടുകളും, ചെറിയൊരു സാഹസികത തന്നെ. എന്തായാലും കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും കയറി മുകളിലെത്തി. അവിടെ ഒരമ്പലവുമുണ്ട്.
4: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ AP ബിന്ദു ഷീന.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
1: രംഗഗീതം,
7: പ്രായോജകർ.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
7: 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞ് 3 മാസല്ലേ ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
8: മോനെ നമുക്ക് വാത്സല്യം ഡേ കെയറിലാണ്. അവിടെ ആവുമ്പോ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോള് സ്കൂളിൽ വിട്ടു വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
7: വാത്സല്യം ഡേ കെയർ, കൊട്ടക്കൽ. ഫോൺ 9847341588.
9: ഇത് ഭൂമിയാണ് എന്ന നാടകത്തിനു വേണ്ടി SM സെയ്ദ് ആലപിച്ച ഗാനം, KT മുഹമ്മദിന്റെ രചന, K രാഘവന്റെ സംഗീതം.

0: ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ എസ് എം സെയ്ദ് ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന കെ ടി മുഹമ്മദ്, സംഗീതം കെ രാഘവൻ.
1: വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കൊട്ടക്കൽ
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
2: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
6: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
6: ശ്രീകാന്ത് നേത്രാലയ.
7: പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. സൗരയൂഥത്തിൽ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം കേട്ടോളൂ. ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. ഭൂമിക്ക് പുറമെ ഹരിതഗ്രഹ പ്രഭാവം ഉള്ള ഏക ഗ്രഹമാണ് ശുക്രൻ. സൾഫ്യൂറിക് ആസിഡിന്റെ മേഘപടലങ്ങളാൽ മൂടപ്പെട്ട ഗ്രഹമായ ശുക്രൻ ലൂസിഫർ എന്നും അറിയപ്പെടുന്നു. സൗരയൂഥത്തിൽ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഗ്രഹം ഏത് എന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം ശുക്രൻ.
6: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
8: ശനിയും ഞായറും രാവിലെ 7:50.
4: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: പ്രിയമുള്ളവരെ, FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇതാ ഇവിടെ പൂർണ്ണമാകുകയാണ്. ശുഭദിന പരിപാടികളുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്, കൂടെ രവി മേലാറ്റൂർ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 58 സെക്കൻഡ്.

0: ഇനി കേൾക്കാം എന്റെ ഗാനം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: എന്റെ ഗാനം.
1: അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ എ പി ബിന്ദു ഷീനയാണ് എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാനായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അവരുടെ ജീവിതാനുഭവങ്ങളും പ്രിയ ഗാനങ്ങളും ഇതാ.
2: പ്രിയപ്പെട്ട മഞ്ചേരി എഫ് എം ശ്രോതാക്കളെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു ഷീന, മങ്കട പള്ളിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപികയാണ്. സ്വദേശം മങ്കട പള്ളിപ്പുറം. എന്റെ മനസ്സിൽ നിറം മങ്ങാതെ സൂക്ഷിച്ചുവച്ച ചില മനോഹര ഓർമ്മകളും പ്രിയ ഗാനങ്ങളും നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കട്ടെ. പരപ്പനങ്ങാടി, കടൽ ശ്വാസമായി ജീവിക്കുന്ന എന്റെ ജന്മനാട്. കടപ്പുറത്തിന്റെ ജീവിതം അങ്ങേയറ്റം ഇഴചേർന്ന എന്റെ ബാല്യം. എന്റെ വീടും കടലും തമ്മിലുള്ള ദൂരം 1 കിലോമീറ്ററിൽ താഴെ മാത്രം. വർഷക്കാലത്ത് കടലിളകിയാൽ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ശബ്ദം വീട്ടിലേക്ക് വരെ കേൾക്കാമായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് കടലിനെ മാത്രം ആശ്രയിച്ചായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. നിറയെ മീനുമായി തോണിയണഞ്ഞാൽ ആഘോഷമായിരുന്നു നാട്ടിൽ. കടപ്പുറത്തെ മുതിർന്ന സ്ത്രീകൾ ഫ്രഷായ മീനുമായി അടുത്തുള്ള വീടുകളിലൊക്കെ എത്തും. പകരം അവർക്ക് വിറകോ തേങ്ങയോ ഒക്കെ മതി. അന്ന് സ്ത്രീകളുടെ വേഷവും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ. ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നും എന്ത് രസമായിരുന്നു അന്ന് അവരെയൊക്കെ കാണാനെന്ന്. ഇന്നും വീട് പരപ്പനങ്ങാടിയിലാണെന്ന് പറയുമ്പോൾ മിക്ക ആളുകളും ആദ്യം ചോദിക്കുക ഫ്രഷ് മീനൊക്കെ കിട്ടൂലേന്നാണ്. പുതിയ തലമുറയിൽ മീൻപിടുത്തത്തിന് പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. പകരം അവരെല്ലാം പഠിച്ച് നല്ല ജോലികളിലേക്ക് മുന്നേറുന്നുണ്ട്. കടൽ മുഖ്യ കഥാപാത്രമായ മലയാളത്തിലെ അനശ്വര സിനിമയാണ് ചെമ്മീൻ. ചെമ്മീൻ ഒരു സിനിമ മാത്രമല്ല, മലയാള സിനിമയെ ലോകത്തിനു തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു അമൂല്യ കലാസൃഷ്ടി കൂടിയാണ്. കാണാ പൊന്ന് തേടി കടലിനക്കരെ പോകുന്ന മനുഷ്യരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ മനോഹരമായൊരു അനശ്വര ഗാനം നമുക്ക് കേട്ടാലോ?

ജീവിതം എന്ന പുസ്തകത്തിലെ മനോഹരമായ ഒരേടാണ് നിഷ്കളങ്കമായ ബാല്യകാലം. വളരാൻ നമ്മൾ ഓരോരുത്തരും അത്രമേൽ ആഗ്രഹിച്ച കാലം. വളർന്നപ്പോൾ തിരിച്ചറിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലം പിന്നിലായി പോയി എന്ന സത്യം. 1 മുതൽ 10 വരെ എന്റെ പഠനം പരപ്പനങ്ങാടി BEM ഹൈസ്കൂളിലായിരുന്നു. പരപ്പനങ്ങാടിയിലെ ആദ്യത്തെ ഹൈസ്കൂൾ. അന്ന് അയൽവക്കത്തെ കുട്ടികളൊക്കെ ഒന്നിച്ച് നടന്നാണ് സ്കൂളിൽ പോവുക. 20 മിനിറ്റോളം നടന്നു വേണം സ്കൂളിലേക്ക് എത്താൻ. ഇടവഴിയിൽ നിന്ന് നടത്തം മെയിൻ റോഡിലേക്കായാൽ കുട്ടികളുടെയൊക്കെ മേൽനോട്ടം മുതിർന്ന കുട്ടികൾക്കാണ്. മഴക്കാലമായാൽ വൈകുന്നേരം സ്കൂൾ വിട്ടാൽ കൂട്ടത്തിലുള്ള ആൺകുട്ടികളുടെ പ്രധാന പരിപാടി തോട്ടിൽ നിന്നും കുളത്തിൽ നിന്നും ഒക്കെ മീൻ പിടിക്കലാണ്. ഞങ്ങളാണെങ്കിൽ അവർക്ക് കാവലായി കൂട്ടും നിൽക്കും. അന്നൊക്കെ ഉച്ചയ്ക്ക് സ്കൂളിൽ ഉപ്പുമാവ് കിട്ടുമായിരുന്നു. ഞാനൊക്കെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ വരും. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടാൽ കൂട്ട ഓട്ടമാണ്. അപൂർവം ചില കുട്ടികൾക്ക് സൈക്കിൾ ഉണ്ടാവും. 1 മണി മുതൽ 2 മണി വരെയാണ് ഉച്ചഭക്ഷണ സമയം. അന്ന് വാച്ചൊന്നുമില്ല. ദൂരെ നിന്ന് റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ് അന്ന് സമയസൂചിക. അന്നത്തെ കാലത്ത് ക്ലാസ് മുറികൾ തട്ടിക കൊണ്ട് വേർതിരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ തട്ടികയിലൊക്കെ വിരുദ്ധന്മാർ ഒരുപാട് ഓട്ടയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ക്ലാസ്സിൽ നിന്ന് തൊട്ടടുത്ത ക്ലാസ്സിലേക്കുള്ള നോക്കിയിരിപ്പും സൗഹൃദങ്ങളും നിഷ്കളങ്ക പ്രണയങ്ങളുമൊക്കെ ഇന്ന് ഓർമ്മയിൽ മാത്രം. ഇന്നും ഞങ്ങളുടെ 10-ാം ക്ലാസ് വാട്സാപ്പ് ഗ്രൂപ്പ് സജീവമാണ്. കാലം ഒരുപാട് മുന്നോട്ടു പോയെങ്കിലും സൗഹൃദത്തിന്റെ ചൂട് ഇന്നും അതേപടി തുടരുന്നു. എന്റെ ജീവിതപാതയിൽ ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തെയും കൂട്ടുകാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ജാനകിയമ്മയുടെ ഇമ്പമാർന്ന സ്വരത്തിൽ മഴത്തുള്ളി പോലെ മൃദുവായി മനസ്സിലിറങ്ങി ബാല്യത്തിന്റെ സന്തോഷങ്ങളെ ഉണർത്തുന്ന ഒരു സ്വപ്നഗാനം കേട്ടാലോ?

റേഡിയോ എക്കാലത്തും എൻ്റെ പ്രിയ കൂട്ടുകാരൻ തന്നെ. ഇന്നും എൻ്റെ ഓരോ പ്രഭാതവും പിറക്കുന്നത് റേഡിയോയുടെ സ്വരതാരകൾക്കൊപ്പം. എൻ്റെ കുട്ടിക്കാലത്ത് മുഴുവൻ കുടുംബാംഗങ്ങളും പരിപാടികൾ ഒന്നിച്ച് കേൾക്കുമായിരുന്നു. വഴിവിളക്ക്, വയലും വീടും, അധ്യാപക ലോകം, യുവവാണി, ബാലലോകം, ശിശുലോകം, അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ. സ്കൂൾ പഠനകാലത്ത് വീട്ടിൽ പത്രം കിട്ടിയാൽ പത്രവാർത്തകളേക്കാൾ എനിക്ക് പ്രാധാന്യം ആ ദിവസത്തെ കോഴിക്കോട്, തൃശൂർ നിലയങ്ങളിലെ റേഡിയോ പരിപാടികൾ എന്തെല്ലാമെന്ന് കണ്ടെത്തുകയാണ്. നാടകങ്ങളും ചലച്ചിത്രഗാനങ്ങളും ഏറെ പ്രിയപ്പെട്ടവ. വർഷത്തിലൊരിക്കൽ നടത്താറുള്ള റേഡിയോ നാടകോത്സവങ്ങൾ മുടങ്ങാതെ കേട്ടിരുന്നു. ഖാൻകാവിൽ, അബ്ദുള്ള നന്മണ്ട, ടി പി രാധാമണി, റേഡിയോയിലൂടെ ഏറെ ഇഷ്ടപ്പെട്ട ശബ്ദങ്ങൾ. അന്ന് റേഡിയോയിലൂടെ സമൂഹഗാന പാഠം, ചലച്ചിത്രഗാനങ്ങൾ, ലളിതഗാനങ്ങൾ എല്ലാം കേൾക്കുന്ന സമയത്ത് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് വരികൾ കാണാതെ പഠിക്കുന്ന ശീലമുണ്ടായിരുന്നു. പിന്നീടെപ്പോഴോ ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് വാർത്തകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആ ശബ്ദങ്ങളിലൂടെ ഇംഗ്ലീഷ് ഭാഷയോട് സ്നേഹവും പിറന്നു. പിന്നീട് ഇംഗ്ലീഷ് പ്രധാന പഠന വിഷയമാക്കിയതിലും ഇംഗ്ലീഷ് അധ്യാപികയായതിലും ആകാശവാണിക്കും വലിയൊരു പങ്കുണ്ടെന്ന് ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്നു. ഇംഗ്ലീഷ് ന്യൂസുകൾ ഇപ്പോഴും മുടങ്ങാതെ കേൾക്കാറുണ്ട്. വത്സ വില്യംസിൻ്റെയും സുഭദ്ര രാമചന്ദ്രൻ്റെയും വാർത്താവായന ശൈലി ഏറെ ഇഷ്ടം. കഴിഞ്ഞുപോയ ഓർമ്മകളുടെ സന്തോഷവും സ്നേഹവും മനസ്സിലേക്കെത്തിക്കുന്ന ഒരു മനോഹര ഗാനം.

0: ഇടവട്ടിൽ.
1: ജീവിതത്തിൽ അൺകണ്ടീഷണലായി നമ്മെ സ്നേഹിക്കുന്ന രണ്ടു പേരെ ഈ ഭൂമുഖത്തുള്ളൂ, നമ്മുടെ മാതാപിതാക്കൾ, അച്ഛൻ അമ്മ. ജീവിതത്തിലെ സ്നേഹവും സുരക്ഷയും നിറഞ്ഞ പ്രിയപദങ്ങൾ. അവർ കൂടെയുണ്ടായിരുന്ന കാലമാണ് ഏറ്റവും മനോഹര കാലഘട്ടം. എന്റെ അച്ഛനും അമ്മയും തികഞ്ഞ റേഡിയോ ആസ്വാദകരായിരുന്നു. എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ റേഡിയോ വീട്ടിലെ ഒരു സജീവ അംഗമാണ്. അമ്മയ്ക്ക് ബാങ്കിലായിരുന്നു ജോലി. സേലം ജീവിതത്തിന് ശേഷം അച്ഛൻ സൗദി അറേബ്യയിലേക്ക് പോയി. അച്ഛന്റെ ആദ്യ വരവിൽ ഒരു ടേപ്പ് റെക്കോർഡറും കുറെ കാസറ്റുകളുമൊക്കെ കൊണ്ടുവന്നിരുന്നു. അന്നത്തെ കാലത്ത് സിനിമ റിലീസാകുന്നതിന് മുൻപ് പാട്ടുകളൊക്കെ റേഡിയോ അല്ലെങ്കിൽ കാസറ്റ് വഴി കേൾക്കാമായിരുന്നു. 2021 അപ്രതീക്ഷിതമായ അച്ഛന്റെ വിയോഗം ജീവിതത്തിലെ വലിയൊരു തണൽ വൃക്ഷം കടപുഴകി വീണ ശൂന്യത മനസ്സിൽ സൃഷ്ടിച്ചു. ഇന്നും എന്റെ പരപ്പനങ്ങാടിയിലുള്ള വീട്ടിൽ റേഡിയോ രാവിലെ മുതൽ വീടിനൊരു പുതുജീവൻ പകരുന്ന പോലെയാണ്, അമ്മയുടെ പ്രിയ കൂട്ടും. വിവാഹിതയായ ശേഷം വാചാലയായൊരു റേഡിയോ ഭർത്തൃവീട്ടിലും കൂട്ടായി കിട്ടി. പഴയ ഓർമ്മകളുടെ തുടർച്ച. വിവാഹത്തിന് ശേഷവും പഠനം തുടരാനും സർക്കാർ ജോലി നേടാനുമുള്ള മാനസിക പിന്തുണയും സ്നേഹവും നൽകി കൂടെ നിന്ന ഭർത്തൃപിതാവിനെയും മാതാവിനെയും സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. മക്കളെ സ്നേഹിച്ച് ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഒരു ഗാനം. മരണത്തിന്റെ നിശബ്ദ സത്യവും ജീവിതത്തിന്റെ നിസ്സാരതയും ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹര ഗാനം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കണ്ണങ്കണ്ടി മഴക്കാലമേള.
2: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി.
3: എന്റെ ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗാനങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദുഷീന.
4: എന്റെ പ്രൈമറി പഠനകാലത്ത് അച്ഛന് തമിഴ്നാട്ടിലെ സേലം സ്റ്റീൽ പ്ലാന്റിലായിരുന്നു ജോലി. 2 മാസത്തെ വേനലവധിക്ക് ഞങ്ങൾ എല്ലാവരും സേലത്തേക്ക് പോകും. പരപ്പനങ്ങാടിയിൽ നിന്ന് വൈകുന്നേരത്തെ മദ്രാസ് മെയിലിനാണ് പോവുക. പുലർച്ചെ ട്രെയിൻ സേലത്തെത്തും. ഞങ്ങളെ കാത്ത് സ്റ്റേഷനിൽ അച്ഛനുണ്ടാവും. അന്ന് സേലം സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ സ്റ്റേഷൻ മുഴുവൻ മുല്ലപ്പൂ മണമായിരിക്കും. പ്ലാറ്റ്ഫോമിൽ കുട്ടകളിലും ചാക്കുകളിലും കയറ്റി അയക്കാനുള്ള മുല്ലപ്പൂക്കൾ നിറയെ കാണാം. ഇന്നും അതൊരു മായാത്ത ഓർമ്മയാണ്. സേലം വഴി കടന്നു പോകുന്ന സമയത്തെല്ലാം ആദ്യം ഓർമ്മയിലെത്തുന്നത് മുല്ലപ്പൂക്കളാണ്. 2 മാസത്തെ വേനലവധിയുടെ മുഴുവൻ സന്തോഷവും അവിടെ തന്നെയായിരുന്നു. രസകരമായ മറ്റൊരോർമ്മ, വൈകുന്നേരമായാൽ തൊട്ടടുത്തുള്ള വീടുകളിലെ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ കൂട്ടം കൂടിയിരുന്ന് അടുത്ത ദിവസം ചൂടാനുള്ള മുല്ലപ്പൂ കോർത്തുവെക്കുമായിരുന്നു. മറ്റൊരു കൗതുകം, ചെറിയ കുട്ടികൾ പോലും നല്ല വൃത്തിയിൽ മനോഹരമായി പൂ കോർക്കുമായിരുന്നു. എനിക്കന്നവിടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, പേര് രാസാത്തി. എല്ലാ ദിവസവും രാവിലെ എന്റെ മുടി ചീകി പിന്നിയിട്ട് അവൾ മുല്ലപ്പൂ വെച്ചു തരുമായിരുന്നു. അച്ഛൻ സേലത്ത് നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം രാസാത്തിയെക്കുറിച്ച് ഒന്നും അറിയാതെയായി. അവളെയൊക്കെ കാണാൻ കൊതി തോന്നുന്നു. അവളിപ്പോ എവിടെയാണാവോ, എന്നെ ഓർക്കുന്നുണ്ടാകുമോ ആവോ. നാട്ടിലേക്ക് വരുമ്പോൾ എന്റെ കാലിൽ പുതിയൊരു ജോഡി വെള്ളിപ്പാദസരം കാണും. അതിന്റെ ഡിസൈൻ അന്ന് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത മോഡലിലുള്ളതായിരിക്കും. എനിക്കാണെങ്കിൽ അതിൽ വളരെയധികം സന്തോഷവുമാണ്. സേലത്ത് നിന്നാണ് മലയാള സിനിമയുടെ ഇതിഹാസമായി മാറിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആദ്യമായി കാണുന്നത്. ശങ്കർ, പൂർണിമ, ജയറാം എന്നിവർക്കൊപ്പം വില്ലൻ വേഷത്തിൽ അരങ്ങേറ്റം കുറിച്ച മോഹൻലാൽ പിന്നീട് മലയാള സിനിമയുടെ മഹാനടനായി ഉയർന്ന സിനിമ. ഒരു മഴത്തുള്ളി പോലെ മനസ്സിൽ പതിഞ്ഞൊരു ഗാനം.

എന്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും തിരൂരങ്ങാടി PSMO കോളേജിലായിരുന്നു. അന്ന് ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു. കോളേജിൽ ചേർന്നതിന് ശേഷമാണ് ആദ്യമായി ഒറ്റയ്ക്ക് ബസ് യാത്ര തുടങ്ങിയത്. മഞ്ചേരി കാളിക്കാവ് റൂട്ടിലെ KPT ബസ്. ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയത്ത് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ചേർന്ന് വേങ്ങരയിലെ ഊരകം മല കയറാൻ പോയി. അന്നവിടെ വിജനമായ പേടി തോന്നുന്ന സ്ഥലമായിരുന്നു. ഇന്നത്തെ കാലം ഇതിനെ ട്രക്കിംഗ് എന്ന് വിളിക്കാം അല്ലേ? കുത്തനെയുള്ള കയറ്റവും ഇറക്കവും നിറയെ മുൾച്ചെടികളും കുറ്റിക്കാടുകളും ചെറിയൊരു സാഹസികത തന്നെ. എന്തായാലും കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും കയറി മുകളിലെത്തി. അവിടെ ഒരമ്പലവുമുണ്ട്. ദേഹമാസകലം പോറലും മുറിയും വേണ്ടുവോളമായി തിരിച്ചെത്തി. മാങ്ങയും പറങ്കിമാങ്ങയുമൊക്കെ കഴിച്ച് ഉച്ചയോടുകൂടി ഞങ്ങളെല്ലാവരും താഴെ ഇറങ്ങി. വീട്ടുകാരോ അധ്യാപകരോ അറിയാതെ പോയൊരു പിക്നിക്. തിരിച്ചു കിട്ടാത്ത യൗവനവും സ്വപ്നമായി ഒഴുകിപ്പോയ പ്രണയവും സൗഹൃദങ്ങളും ആ മധുരവേദനകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹര ഗാനം.

യൂണിവേഴ്സിറ്റി പഠനകാലം മുതൽ ഗസൽ സംഗീതത്തോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിത്തുടങ്ങി. ഗസലുകളുടെ മുഖ്യഭാവം സ്നേഹം, വിരഹം, കാത്തിരിപ്പ്, ഏകാന്തത ഒക്കെയാണല്ലോ. മെഹദി ഹസൻ, ജഗജിത് സിംഗ്, പങ്കജ് ഉദാസ് ഇവരുടെയൊക്കെ ഗസലുകൾ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ മലയാളത്തിൻ്റെ ഗസൽ ഗായകൻ ഉമ്പായിയോട് ഏറെ ഇഷ്ടംന്ന് പറയാം. കാരണം ഉമ്പായി ആലപിച്ച ഗസലുകളെല്ലാം മനോഹരമായ കവിതകളാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
3: എന്റെ ഗാനം തുടരുന്നു. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പം ഡോക്ടർ AP ബിന്ദുഷീന.
4: യാത്രകളോട് വല്ലാത്തൊരു ആവേശമാണ്, അത് ചെറുതാണെങ്കിൽ പോലും. കൂട്ടുകാരുമൊത്ത് പോയ ആദ്യ വിനോദയാത്ര പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലമ്പുഴ ഡാം കാണാൻ പോയതാണ്. സിറ്റി ടൂറിനേക്കാൾ എനിക്കേറെ പ്രിയം കാടും മലയും പുഴയും കാട്ടാറുമൊക്കെ തന്നെ. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും കണ്ടുകഴിഞ്ഞു. വിദേശയാത്രകളും കൂട്ടത്തിൽ പോകുന്നു. ഈ അവധിക്കാലത്ത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒന്നിച്ച് നേപ്പാൾ സന്ദർശിച്ചു. ഒരു കാലത്ത് യാത്രകൾ സ്ത്രീകളുടെ സ്വപ്നമായിരുന്നെങ്കിൽ ഇന്നത് ആത്മവിശ്വാസമായിരിക്കുന്നു. ട്രാവൽ വ്ലോഗുകളും യൂട്യൂബ് വീഡിയോസും ഒക്കെ പുതിയ കാഴ്ചകളും സ്ഥലങ്ങളും കാണാനുള്ള ധൈര്യവും തയ്യാറെടുപ്പും നൽകുന്നു. സഹയാത്രികരായ രജനി ടീച്ചറും സൈദ ടീച്ചറും ചേർന്ന് നിരവധി യാത്രകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ 12 ദിവസത്തോളം എടുത്ത കൽക്കത്ത ട്രിപ്പ് മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ്. കൽക്കത്ത നഗരം നൽകുന്ന ഒരു ഫീൽ, അത് വാക്കുകൾക്കപ്പുറമാണ്. ചരിത്രവും പൈതൃകവും നിറഞ്ഞ മഹാനഗരം, ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന നഗരം, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിതകളുടെ സുഗന്ധം നിറഞ്ഞ ശാന്തിനികേതൻ, വിസ്മയിപ്പിക്കുന്ന ഹൗറ ബ്രിഡ്ജ്, കാളിഗഡ്, വിക്ടോറിയ മെമ്മോറിയൽ, കൽക്കത്തയുടെ മാത്രം അപൂർവ കാഴ്ചയായ ട്രാമുകൾ, കൽക്കത്ത ഓരോ വഴികളിലും കഥയുള്ള നഗരം, കൂട്ടത്തിൽ കൊണാർക്ക് സൂര്യക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രവും കണ്ടു. എന്റെ വിശ്വാസം, ഇന്ത്യയിൽ എവിടെയും സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം എന്നാണ്. യാത്രകൾ ഇന്നും തുടരുന്നു. കണ്ടതിനേക്കാൾ ഇനി കാണാൻ ഏറെ.

0: ഇന്ന് ഈ നിലയത്തിലെത്തുമ്പോൾ പ്രകൃതി തന്നെ ഒരു മനോഹര ദൃശ്യം ഒരുക്കിയിരുന്നു. മലമുകളിലെ ഈ ശാന്തമായ അന്തരീക്ഷം മൂന്നാറിലെ ഒരു തണുപ്പൻ രാവിലെയിലേക്ക് എത്തിയ പോലെ ഏതു നിമിഷവും ഒരു മഴ പെയ്തിറങ്ങുമെന്നൊരു തോന്നൽ. കുന്നിൻമുകളിൽ പച്ചപ്പ് പുതച്ച് ടവറിലെ ആൻറ്റിന കൊണ്ട് ആകാശമേലാപ്പിനെ ചുംബിച്ച് ഒരു റേഡിയോ നിലയം, എൻ്റെ മഞ്ചേരി FM. മഴ ഒരു കാലാവസ്ഥ മാത്രമല്ലല്ലോ, ഓർമ്മകളെ നനയ്ക്കുന്ന ഒരു വികാരം കൂടിയല്ലേ.
1: മഴ ഞാനറിഞ്ഞിരുന്നില്ല.
0: മഴ, മഞ്ചേരി FM, മധുര വികാരങ്ങൾ.

1995 എന്റെ വിവാഹം. ജീവിതത്തിലെ മറ്റൊരധ്യായത്തിന്റെ തുടക്കം. 2001 സർക്കാർ ജോലിയിൽ ക്ലർക്കായി നിയമനം കിട്ടി. 2005 അധ്യാപികയായി ക്ലാസ് മുറിയിലേക്കെത്തി. എന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു PhD നേടുക എന്നത്. അധ്യാപനത്തോടൊപ്പം ഗവേഷണവും മുന്നേറി. ആത്മവിശ്വാസവും പരിശ്രമിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം നേട്ടങ്ങളായി മാറുമെന്നുള്ള വിശ്വാസമാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. അധ്യാപിക എന്ന നിലയിൽ ഇന്നത്തെ കലാലയാന്തരീക്ഷം ഒരുപാട് മാറി. അറിവ് അനവധി വഴികളിലൂടെ ഒഴുകുന്ന കാലം. പുസ്തകങ്ങളുടെ അതിർത്തികൾ കടന്ന് അധ്യാപകർ കുട്ടികളുടെ സുഹൃത്തുക്കളായി മാറിത്തുടങ്ങി. ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരെയും രൂപപ്പെടുത്തുന്ന ഏറ്റവും വലിയ ശില്പികൾ കുടുംബമാണല്ലോ. യാത്രകളും സംഗീതവും നൃത്തവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കുടുംബം. ഭർത്താവ് പ്രവീൺ KG, മുൻ മലപ്പുറം ജില്ലാ ട്രഷറി ഓഫീസർ. 2 മക്കളാണ്. മൂത്ത മകൾ അനുവിന്ദ എയിംസ് ന്യൂഡൽഹിയിൽ നിന്നും എമർജൻസി മെഡിസിനിൽ MD പൂർത്തിയാക്കി. ഇളയ മകൾ അപർണ MBBS ഫൈനൽ ഇയർ സ്റ്റുഡൻറ്. പഴയ മലയാള ഗാനങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ജയേട്ടൻ്റെ കടുത്ത ആരാധകനായ എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഭാവഗായകന്റെ ഒരു മനോഹര ഗാനം.

മഞ്ചേരി എഫ് എം നിലയത്തിൻ്റെ എൻ്റെ ഗാനം പരിപാടിയിൽ പങ്കെടുക്കാനും അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അവസരം നൽകിയ ആകാശവാണി കുടുംബത്തിനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും.

0: എന്റെ ഗാനം.
1: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ എ പി ബിന്ദു ഷീന. അവരുടെ ഫോൺ നമ്പർ 9746032788. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746032788. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9:52:55.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന നിർണായക യോഗത്തിൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. അന്താരാഷ്ട്ര യോഗദിന കൂടിയാലോചനാ യോഗം ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ ഒരാൾ അറസ്റ്റിൽ. DYFI പ്രവർത്തകൻ വടകര സ്വദേശി ജിതിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിവരം ലഭിച്ചതിനാൽ ഇന്ന് മുഹറം ഒന്നായിരിക്കുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഈ മാസം 25-26 തീയതികളിലാണ് മുഹറം 9-ഉം 10-ഉം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുന്നു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ ജില്ലയിലെ മൊകേരി പഞ്ചായത്തിലെ മുഴുവൻ

0: വീടുകളിലും കുടിവെള്ള പരിശോധന നടത്താൻ തീരുമാനം. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് പരിശോധന നടത്തുക. ഫിഫ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് അൾജീരിയയ്ക്കെതിരെ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ തകർപ്പൻ ജയം. ആദ്യ പകുതിയിൽ 17 മിനിറ്റിലായിരുന്നു ഒന്നാം ഗോൾ.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1669 മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 ട്രെയിൻ നമ്പർ 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് രവി മേലാറ്റൂർ. മൺസൂൺ കാലത്ത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾക്കെതിരെയായി ജില്ലാ ഭരണകൂടം നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 തുടക്കമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബാർ ഹാജി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾ തടയുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. ക്യാമ്പയിൻ താഴെത്തട്ടിലെത്തിക്കുന്നതിനും വിജയകരമാക്കുന്നതിനും എല്ലാവരും ശ്രമിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 30 വരെയാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധ ക്യാമ്പയിനായ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 ക്യാമ്പയിൻ നടക്കുക. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വിവിധ വകുപ്പുകൾ സംയോജിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ഹോട്ടലുകൾ, തട്ടുകട തുടങ്ങിയ എല്ലാ ഭക്ഷണശാലകളിലും കർശനമായ പരിശോധന നടത്താനും നിയമലംഘനം കണ്ടെത്തിയാൽ മുന്നറിയിപ്പും പിന്നീടും ആവർത്തിക്കുകയാണെങ്കിൽ നിയമ നടപടികളിലേക്കും പോകും. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വൃത്തിയും ശുചിത്വവും ആരോഗ്യകരമായ സമൂഹത്തിന് അത്യാവശ്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും കുടിവെള്ളം പരിശോധിക്കുക, കൃത്യമായ ഇടവേളകളിൽ സ്കൂളുകൾ, വീടുകൾ, പൊതുയിടങ്ങൾ ഇവയിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യുക തുടങ്ങിയവയെല്ലാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ കൃത്യമായ ഷെഡ്യൂൾ തയ്യാറാക്കി പരിശോധന നടപടികൾ പൂർത്തീകരിക്കുകയും ബോധവൽക്കരണം നൽകുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകും. ജനങ്ങൾക്ക് വീടും പരിസരവും ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളവും വൃത്തിയും ശുചിത്വവും ഉള്ളതാക്കി സൂക്ഷിക്കുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക, അതുവഴി മരണകാരണമായേക്കാവുന്ന രോഗങ്ങൾ തടയുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസലു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന നിയാസി, മെമ്പർമാരായ ഷമീം ബാബു, ജേസൽ എളമരം, കെ വി മുഹമ്മദ് അലി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ഷിബുലാൽ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എം രാജീവ് എന്നിവർ പങ്കെടുത്തു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യഗാനം വി വീണാകുമാരി പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് പി ജോസ്.

0: ഗുരുതര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
10: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
11: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
12: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
12: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
4: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
13: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
13: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
14: മഴവില്ലിൽ അടുത്ത ഗാനം MG ശ്രീകുമാറും സംഘവും പാടിയത്.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
1: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30
0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 8:23.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു കെൻ ട്രസ്റ്റ്. വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
6: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ.

0: ഉടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: മഴവില്ലിൽ ഇനി ഉമ്പായി ആലപിച്ച ഗസൽ കേൾക്കാം.

0: ഞങ്ങളുടെ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
5: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: മഴവില്ലിൽ അവസാനമായി KS ചിത്ര പാടിയ ഗാനം.

0: മഴവില്ല്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 55:52.
2: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. മനുഷ്യത്വം ആദ്യം എന്ന സമീപനമാണ് ഇന്ത്യ എപ്പോഴും പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യയുടെ ദർശനം വസുദൈവ കുടുംബകം എന്ന കാലാതീതമായ തത്വചിന്തയിൽ വേരൂന്നിയതാണെന്നും പ്രധാനമന്ത്രി ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ പറഞ്ഞു. ഇന്ന് ലോക മരുവത്കരണ വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൊണ്ട് ഊഷരഭൂമിയാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ്ജചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. ലോക മരുവത്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. RSSന്റെ 3rd സർസംഘ് ചാലക് ആയിരുന്ന ബാലസാഹേബ് ദേവ്രസിന്റെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. രാജ്യസേവനത്തിനും സാമൂഹ്യ സൌഹാർദ്ദത്തിനും യുവാക്കളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും തൊട്ടുകൂടായ്മയ്ക്ക് എതിരെയും ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു ദേവ്രസ് എന്ന് അമിത്ഷാ അനുസ്മരിച്ചു. ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് 78.66 ഡോളറിലെത്തി. ഇതോടെ മാർച്ചിനു ശേഷം ആദ്യമായി എണ്ണവില ബാരലിന് $80 താഴെയായി. പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസത്തെ വായനാഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി V.D. സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രവാസി കമ്മീഷൻ പത്തനംതിട്ട ജില്ലയിൽ അടുത്തമാസം 23 അദാലത്ത് നടത്തും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലെ അദാലത്തിൽ പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ പരാതി നൽകാം. ICC T20 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2nd ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ നെതർലാൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം.
2: FM പ്രധാന വാർത്തകൾ.
3: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16345 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28. ട്രെയിൻ നമ്പർ 16610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59. ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33. ട്രെയിൻ നമ്പർ 16160 മംഗളൂരു ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.
1: സമയം 9 മണി കഴിഞ്ഞ് 59:45. ഇനി അല്പസമയത്തിനകം കേൾക്കാം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
2: സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. ഈ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആസ്മ എങ്ങനെ നമ്മൾ കാണണം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആസ്മ എന്നുള്ള രോഗം വരാതിരിക്കാം, ഇതിനെപ്പറ്റിയൊക്കെയാണ്. അതിൽ എന്താണ് ആസ്മയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആസ്മ എന്നുള്ള രോഗം കുട്ടികളുടെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ശ്വാസനാളത്തിൽ നീര് ഉണ്ടാകുന്നു, അതായത് എഡീമ എന്ന് പറയും. ഈ നീരുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മസിൽസ്, സ്മൂത്ത് മസിൽസ് ആണത്, ഈ മസിൽസ് ചുരുങ്ങുന്നു. അപ്പോൾ നീരുണ്ടാകുന്നു, മാത്രമല്ല ശ്വാസനാളം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങുന്നത് കൊണ്ട് ശ്വാസനാളത്തിന്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശ്വാസനാളം നീരടിക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു, ഇതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതായത് ശ്വാസം വിടാനുള്ള പ്രയാസമാണ് ആസ്മയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇത് കാലക്രമേണ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്വാസം വിടാനും ശ്വാസം എടുക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടായി ആസ്മ മാറുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഈ ശ്വാസം മുട്ടൽ പുറത്ത് കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 5 വയസ്സിന് താഴെ, 5 വയസ്സിന് മുകളിൽ, 12 വയസ്സിന് മുകളിൽ എന്നുള്ള രീതിയിൽ. ഇതിൽ 5 വയസ്സിന് താഴെ കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത് അണുബാധയോടൊപ്പമുള്ള ആസ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിന് ഉണ്ടാകുന്ന ഒരു അണുബാധ വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളത്തിൽ നീര് വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളം ചുരുങ്ങുകയും ശ്വാസം മുട്ടലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ശ്വാസമുട്ടൽ വരുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് ശേഷമാണെങ്കിലോ അത് പലപ്പോഴും അലർജൻസ് കൊണ്ടായിരിക്കും. അതായത് പൂമ്പൊടി, പൂമ്പാറ്റ, ഹൗസ് ഡസ്റ്റ്, ചിലപ്പം പാറ്റയുടെ തന്നെ പൊടി, അല്ലെങ്കിൽ പാറ്റ ഗുളിക, ചിലപ്പോൾ ശാമ്പ്രാണിത്തിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ ചില പെർഫ്യൂംസ്, പെട്ടെന്നുണ്ടാകുന്ന സ്മോക്ക്, പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ശ്വാസനാളത്തിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം, ഈ 12 വയസ്സിന് ശേഷമുള്ള ശ്വാസമുട്ടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം 6 വയസ്സിന് ശേഷമുള്ളവരും 12 വയസ്സിന് ശേഷമുള്ളവരും തമ്മിൽ ഇല്ല. അവർക്കും ഇതേ അലർജിക് പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിനെ ട്രീറ്റ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല മെത്തേഡിൽ കുഞ്ഞുങ്ങളുടെ ആസ്മ ട്രീറ്റ് ചെയ്യാം. 1, ഓറലായിട്ട് തന്നെ മരുന്ന് കഴിക്കുക. 2, ഇൻഹേലർ തെറാപ്പി എന്ന് പറയും, അതായത് സ്പ്രേ ഫോമിലുള്ള തെറാപ്പിയാണ് അതിനെ പറയുന്നത്. 3, നെബുലൈസേഷൻ ചെയ്യുന്നത്. ഈ 3 ചികിത്സയും നല്ലത് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന മരുന്ന് എല്ലാത്തിനും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ ഉപയോഗിച്ചാലും കൊടുക്കുന്ന മെത്തേഡിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തെ പോലെ തന്നെ ചിന്തിക്കണം. ആമാശയത്തിൽ പോയിട്ട് ദഹിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്നു. എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണ്ടത് ശ്വാസനാളത്തിലെ പ്രോബ്ലമാണ്. അതായത് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലാണ്. അപ്പോൾ കുറച്ച് മരുന്ന് ശ്വാസനാളത്തിലെത്തും, അത്രയും മതിയാകും നമ്മുടെ ശ്വാസം മുട്ടൽ മാറാനായിട്ട്. പക്ഷേ അതിനോടൊപ്പം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ മരുന്ന് എത്തുന്നു, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഈ മരുന്നിന്റെ ആവശ്യമില്ല. അതായത് കറക്റ്റ് ഡോസ് ശ്വാസനാളത്തിൽ എത്താൻ ഉപകരിക്കുന്ന മരുന്ന് കൊണ്ട്

മറ്റു ശരീരഭാഗങ്ങളിൽ ആവശ്യമില്ലാത്തിടത്തെല്ലാം മരുന്നെത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിന് എഫക്റ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റും വരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് വേണ്ട ഒരേ ഒരു സ്ഥലം ശ്വാസനാളമാണ്. പക്ഷെ ശ്വാസകോശത്തിലും ശ്വാസനാളത്തിലുമാണ്. എന്നാൽ മറ്റു ശരീരഭാഗങ്ങളിൽ നമുക്കിത് ആവശ്യമില്ല, പക്ഷെ അവിടെയും ഈ മരുന്ന് ചെല്ലുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു മരുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഇൻഹേലർ തെറാപ്പി. ഇൻഹേലർ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ലോക്കലിയാണ്, അതായത് ശ്വാസനാളത്തിലാണ്. മരുന്ന് അവിടെ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് ആ മരുന്നിന്റെ അളവ് വളരെ കുറച്ച് മതി. കാരണം എഫക്റ്റ് കൂടിയ രീതിയിലാണ് മരുന്ന് കിട്ടുന്നത്. കറക്റ്റ് സ്ഥലത്ത് ആവശ്യമുള്ള മിനിമം മരുന്നിന്റെ ആവശ്യം

സ്ഥലത്ത് ആവശ്യമുള്ള മിനിമം മരുന്നിന്റെ ആവശ്യമേ ഈ ഇൻഹേലർ തെറാപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ തെറാപ്പിയിൽ വരുന്നുള്ളൂ. എഫക്റ്റ് കൂടുതലുമായിരിക്കും, സൈഡ് എഫക്റ്റ് പ്രാക്ടിക്കലി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഓറൽ മെഡിക്കേഷനെക്കാട്ടിലും നല്ലത് ഇൻഹേലർ മെഡിക്കേഷനാണ്. ഇനി വേറൊരു കാര്യമാണ് നെബുലൈസേഷൻ. നെബുലൈസേഷന്റെ പ്രത്യേകത, നോർമലി നെബുലൈസേഷൻ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ചെറിയ ചുമ ഉണ്ട്, ചെറിയ രീതിയിൽ ശ്വാസമുട്ടൽ ഉണ്ടെങ്കിൽ ഇൻഹേലർ തെറാപ്പിയാണ് നല്ലത്. കാരണം അതിന്റെ ഡോസ് വളരെ കുറവാണ്. നേരെ മറിച്ച് നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് വളരെ കൂട്ടിയാണ് കൊടുക്കുന്നത്. കാരണം എഫക്റ്റ് ഒന്നിച്ച് കിട്ടേണ്ട അത്യാവശ്യവുമുണ്ട്. ഈ അളവ് കൂട്ടിക്കൊടുക്കുമ്പോൾ ശ്വാസനാളങ്ങൾ ഒന്നിച്ച് വികസിക്കുകയും ഓക്സിജന്റെ ആവശ്യം കൂടുതൽ വേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. ആ 21% പോരാതെ വരുന്നതാണ് നെബുലൈസേഷൻ എന്നുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓക്സിജൻ കൂടെ വേണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നെബുലൈസേഷൻ തെറാപ്പി വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് ഒരിക്കലുമേ നല്ലതല്ല. നെബുലൈസേഷൻ കൊടുക്കുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കണം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അതാത് സമയങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നെബുലൈസേഷൻ കൊടുക്കാവൂ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരിക അല്ലെങ്കിൽ ചുമ വരിക, ചുമയും ശ്വാസമുട്ടലിനെയും ഒന്നുപോലെയാണ് കാണേണ്ടത്. ശ്വാസനാളം ചുരുങ്ങുമ്പോൾ, ആദ്യം ചെറുതായിട്ട് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ചുമ എന്ന് പറയുന്നത്. അതൊരു കൂടുതലാകുമ്പോൾ അത് ശ്വാസം മുട്ടലായിട്ട് മാറുന്നുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന് റിലീവർ തെറാപ്പി, അതായത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു ആ സമയത്ത് മാത്രമേ ചികിത്സിക്കാറുള്ളൂ. രണ്ടാമത് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് വരാതിരിക്കാൻ ചികിത്സിക്കുക. എവിടെയാണ് റിലീവർ തെറാപ്പി കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കേണ്ടത് നോക്കാം. റിലീവർ തെറാപ്പി കൊടുക്കുന്നത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു, അതൊക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കട്ടെ, അലർജി കൊണ്ടായിക്കോട്ടെ, ഇൻഫെക്ഷൻ കൊണ്ടാകട്ടെ, ഏത് കാരണമായാലും അങ്ങനെ വന്ന് നമ്മൾ ചികിത്സിക്കുന്നു, ബുദ്ധിമുട്ട് മാറുന്നു, പിന്നെ ഒരു 3-5 മാസം ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കുഞ്ഞിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ആവശ്യമില്ല, റിലീവർ തെറാപ്പി മാത്രം മതിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ റിലീവർ തെറാപ്പി എന്ന് പറയുന്നത്, അതായത് വരുന്നു, ചികിത്സിക്കുന്നു, മറക്കുന്നു, അത് ഒന്നേ ഓറൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻഹേലർ മെഡിക്കേഷൻ. ഏറ്റവും നല്ല ചോയ്സ് റിലീവർ തെറാപ്പിക്ക് പോലും ഇൻഹേലർ മെഡിക്കേഷനാണ്, അല്ലാതെ ഓറൽ മെഡിക്കേഷൻ അല്ല. ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നു. ഉദാഹരണം, കുഞ്ഞിന് ചുമ വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, 1-2 ആഴ്ച മാറുന്നു, ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം മാറുന്നു, 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുന്നു, അങ്ങനെ 1 മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം വരികയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സയാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നത്? കുഞ്ഞിന്റെ ഫങ്ഷണൽ ലൈഫ് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫങ്ഷണൽ ലൈഫ് എന്നല്ലേ, അതായത് സ്കൂൾ മുടങ്ങരുത്, ഉറക്കം മുടങ്ങരുത്, കുഞ്ഞിന് പഠനം മുടങ്ങരുത്, മാത്രവുമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്പോർട്സ് ആക്ടിവിറ്റികളിൽ എല്ലാത്തിലും പങ്കെടുക്കണം. ഇതിന് ഒരു തടസ്സമായിട്ട് കുഞ്ഞിന്റെ ശ്വാസം മുട്ടൽ മാറരുത്. ഇതാണ് നമ്മളുടെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ഉദ്ദേശം. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തിനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്? നോർമൽ ലൈഫ് കിട്ടാനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്പോർട്സിലോട്ട് പോകണം കുഞ്ഞ്. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷൻ ഒരു കാരണവശാലും നല്ലതല്ല. കാരണം അതിന്റെ എഫക്റ്റ് കുറവും സൈഡ് എഫക്റ്റ് വളരെ കൂടുതലുമാണ്. പ്രിവെന്റീവ് തെറാപ്പി ഇൻഹേലർ മാത്രമേ കൊടുക്കാവൂ. കാരണം ഡോസ് വളരെ കുറവുള്ളത് കൊണ്ടും അത് നിരന്തരം കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നിലോട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള മരുന്നാണ് ഇൻഹേലർ തെറാപ്പി. പലർക്കും സംശയമുള്ള വേറൊരു കാര്യമാണ് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ഇൻഹേലർ ആയിട്ട് സ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രാക്ടിക്കലി സൈഡ് എഫക്റ്റുകൾ ഇല്ല. കാരണം ഇൻഹേലർ മെഡിക്കേഷനായിട്ട് സ്റ്റീറോയിഡ് കിട്ടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ പോലും റെക്കമെൻഡ് ആണ്. എന്നാൽ ഓറൽ സ്റ്റീറോയിഡ്സ് 2 ആഴ്ചയിൽ കൂടുതൽ നമ്മൾ ഒരു നിശ്ചിത ഡോസിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് റെക്കമെൻഡേഷൻ പറയുന്നത്. 1 മാസത്തെ ഗ്യാപ്പ് എങ്കിലും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇൻഹേലർ ഫോമിൽ നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ, പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് വരെ കൊടുത്താൽ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല.

0: കുഞ്ഞിനൊരു നോർമൽ ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, കുഞ്ഞിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും അതിനു വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ഇൻഹേലർ തെറാപ്പി ഒരു തടസ്സമല്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷനും ഇൻഹേലർ മെഡിക്കേഷനും തമ്മിൽ ഏറ്റവും നല്ലത് ഇൻഹേലർ മെഡിക്കേഷനാണ്. ഇനി പരിശോധനയെ പറ്റി പലർക്കും സംശയമുണ്ട്. ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമോ എക്സ്റേ എടുക്കണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ചരിത്രം, ഹിസ്റ്ററിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുഞ്ഞിന് വരുന്ന ഇടക്കിടയ്ക്ക് ചുമ വരുന്നു, ഇടക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ട് എന്നൊരു പാരന്റ്സ് പറഞ്ഞാൽ അതാണ് ഡോക്ടർ, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ഏറ്റവും വലിയ തെളിവ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ചിലർക്ക് എക്സ്റേ എടുക്കേണ്ടി വരും, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നാൽ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിന്റെ പേരാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ഈ സ്പൈറോമെട്രി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, ബേസ് ടെസ്റ്റ് ആണ്. ഇതിനുശേഷം സ്പൈറോമെട്രി കഴിഞ്ഞും ടെസ്റ്റുകളുണ്ട്, പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏറ്റവും ബേസ് ടെസ്റ്റ് ആയിട്ട് സ്പൈറോമെട്രി ചെയ്യുന്നതും നല്ലതാണ്. എന്തായാലും ആസ്മ എന്നുള്ള രോഗം പേടിക്കേണ്ടതല്ല. ആസ്മ എന്നുള്ള രോഗത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ പോലെ തന്നെ ആസ്മ ഉള്ള കുട്ടികൾക്കും നോർമൽ ലൈഫ് കിട്ടും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇൻഹേലർ തെറാപ്പി എന്ന് എല്ലാവരും മനസ്സിലാക്കുക, അത് പാലിക്കുക. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
4: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ദാ ഉണ്ടപ്പക്കം വരുന്നുണ്ട്.
5: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാഴ്സൽ കൂടെ എടുത്തു.
6: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
7: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
8: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
9: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 14:50. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടവ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35.

5 ചലച്ചിത്രഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4:00, 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 മുതൽ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിൽ വച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. ഈ നിലയം ഇന്ന് ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി. UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
6: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടെലി ഹൈഫൻ ലോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 10 മണി കഴിഞ്ഞ് 19:44.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.
6: We are ready.

നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇത് ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം. ഫുട്ബോൾ എന്ന വികാരം അതിരുകളും ഭാഷകളും സംസ്കാരങ്ങളും മറികടന്ന് ലോകത്തെ ഒരേ താളത്തിൽ സ്പന്ദിപ്പിക്കുന്ന ഈ വേളയിൽ 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശകരമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മഞ്ചേരി FM ഫുട്ബോൾ ബീറ്റ്സ്.

0: ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ മുഹ്സന നൂറുലമീൻ, കൂടെ
1: സബാ മെഹബൂബ്,
0: സ്റ്റുഡിയോ അസിസ്റ്റന്റ് രവി മേലാറ്റൂർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്
1: ലിജേഷ് കിഴിശേരി, അബ്ബാസ് പറപ്പൂർ.
0: അപ്പോൾ പ്രിയരെ, സ്വാഗതം ചെയ്യുകയാണ് മഞ്ചേരി എഫ് എം. നിങ്ങളുടെ കളികളുടെ വാർത്തകൾ, വിശേഷങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ആവേശങ്ങൾ ഒക്കെ പങ്കുവെക്കാനായിട്ട് ഫോൺ നമ്പറുണ്ട്, പറയാം.
1: വിളിച്ചോളൂ 0483 2950 300. ഒരു നമ്പർ കൂടിയുണ്ട്, 0483 എന്ന എസ് ടി ഡി കോഡിൽ 2950 8000.
0: ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു കുറെ അധികം പേരൊരു ആവേശത്തിൽ ഇരിക്കുന്ന ദിവസമായിരിക്കും അല്ലേ?
1: അതെ, തീർച്ചയായും.
0: കാരണം എന്താ? സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ഈ ഫാൻസിന്റെ കൂട്ടത്തിൽ ഏറ്റവും ആ ഒരു ഉഷാർ അല്ലെങ്കിൽ ആവേശത്തോട് കാണുന്ന കുറച്ച് ടീമുകളിൽ പ്രധാനപ്പെട്ടവരാണ് ആ നീലവെള്ള കുപ്പായക്കാർ അല്ലേ? അവരെല്ലാവരും ഇപ്പോഴിതാ എന്താണ്, ഞാനൊക്കെ വരുന്ന സമയത്ത്, ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയിരുന്ന സമയത്ത് വഴിയിലൊക്കെ ആഘോഷങ്ങളാണ്. അവരുടെ ലോകകപ്പിലെ ആദ്യ മത്സരത്തിലെ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശത്തിലാണ് അർജന്റീനയുള്ളത്. കൂടെ നമ്മുടെ അർജന്റീനയോട് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഫ്രാൻസും ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ?
1: രണ്ട് ടീമും ചില്ലറക്കാരല്ല എന്ന് തെളിയിച്ചു ആദ്യ മത്സരത്തിൽ തന്നെ
0: രാത്രി. അതെ, കൂടാതെ നോർവേ കൂടെ ഇപ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. ഞങ്ങളും ഇതാ ഇവിടെ ഗ്രൂപ്പ് മുന്നിൽ തന്നെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക്
1: ഇറാഖിനെതിരെ
0: ജയിച്ചിട്ടുണ്ട്. എതിരാളികളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് നോർവേയും ലോകകപ്പ് മത്സരത്തിൽ.

0: പ്രിയപ്പെട്ടവരെ, അടുത്ത കുറച്ചു സമയം നമുക്ക് ഒരുമിച്ച് ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കാം. മത്സര വിശകലനങ്ങൾ, താരങ്ങളുടെ പ്രകടനങ്ങൾ, ഗ്രൂപ്പ് നിലകൾ, ചരിത്ര മുഹൂർത്തങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രവചനങ്ങളും എല്ലാം ചർച്ച ചെയ്യാനായി
1: പങ്കുവെക്കൂ.
0: ഇതാ ഫുട്ബോൾ ബീറ്റ്സിലൂടെ.
1: അതെ, ഇപ്പൊ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. 0483295300 അല്ലെങ്കിൽ 0483295800 എന്ന നമ്പറിലേക്ക്.

0: സബ, അപ്പൊ നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിലെ അല്ലെ, ഈ കഴിഞ്ഞ രാത്രിയിലെ മത്സരങ്ങളിലെ ഫലങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞാലോ.
1: ഓ, പറയാം.
0: ആരൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു?
1: ഇന്ന് പുലർച്ചെ 12:30 ഫ്രാൻസും സെനഗലും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അതിൽ
0: ഓ, അത് വല്ലാത്തൊരു കളി
1: തന്നെ.
0: അതെ, എംബാപ്പെ എന്ന താരത്തിന്റെ അല്ലേ കൈകളില് ഒഴുങ്ങി ഒതുങ്ങിക്കിടന്നു ഫ്രാൻസ് ടീം. അപ്പോ ഫ്രാൻസ് റിസൾട്ട് എങ്ങനെയായിരുന്നു?
1: 3-1 എന്ന നിലയിലായിരുന്നു.
0: സെനഗലിനെ തോൽപ്പിച്ചു ഫ്രാൻസ് അല്ലേ? അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യ പകുതിയില് സെനഗല് നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. രണ്ടാമത്തെ ഒരു പകുതിയിലാണ് ഫ്രാൻസ് കളിയുടെ നിയന്ത്രണം കൂടെ ഏറ്റെടുത്തിട്ട് എംബാപ്പയുടെ 2 ഗോളാണ്. അതെ അതെ. ഇതിന് ഒരു പഴയ ചരിത്രം കൂടി പറയാനുണ്ട് കേട്ടോ. 2002 ലോകകപ്പിലെ അന്ന് സെനഗല് ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ്

0: സിനെ 1-0 അട്ടിമറിച്ചിരുന്നു.
1: അതെ,
0: ഇപ്പൊ ഒരു 24 വർഷം വേണ്ടി വന്നു. 24 വർഷത്തിന് ശേഷം ഫ്രാൻസ് സെനഗലിനെ ആദ്യ മത്സരത്തിൽ തന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മധുരമായ പ്രതികാരമായിരുന്നു
1: ശരിക്കും. ഫ്രാൻസ് ആരാധകർക്ക് ഇത് ഒരു നല്ലൊരു ഫ്രാൻസും സെനഗലും നേർക്കുനേർ വരും എന്ന് പറയുമ്പോ തന്നെ
0: എന്താവും 2002 ആവർത്തിക്കുമോ അതോ ഫ്രാൻസ് വിജയം നേടുമോ എന്നൊക്കെ. പിന്നെ രണ്ടാമത്തെ മത്സരം നോർവേയും
1: ഇറാഖും തമ്മിലായിരുന്നു. അത് പുലർച്ചെ 3:30 അല്ലേ?
0: അതെ അതെ, 3:30 നടന്ന മത്സരത്തിൽ നോർവേ ഗോൾരഹിത വിജയമാണ്, മീൻ അങ്ങനെ സോറി, നോർവേ 3 ഇറാഖിന് 1 ഗോളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നോർവേ 3 ഗോളിനാണ് വിജയം സ്വന്തമാക്കിയത് ഇതില്.

0: പ്രേമുള്ളവരെ, ഫുട്ബോൾ ബീറ്റ്സുമായി നമ്മോടൊപ്പം ചേരുന്നു ഒരു കോളർ. റെഡിയാണ്, ആരാണെന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ
2: ഹലോ,
1: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: മനോജ് എബ്രഹാം.
1: മനോജ് എബ്രഹാം, എവിടെ നിന്ന് വിളിക്കുന്നു മനോജ്? കരുളായി മൂത്തേടത്ത് നിന്നാണ് അല്ലേ? ആദ്യം തന്നെ ചോദിക്കട്ടെ, എപ്പോഴായാലും ഈ ഒരു സീസണിൽ പരസ്പരം കണ്ടാൽ എല്ലാവർക്കും ചോദിക്കാനുള്ള ആദ്യ ചോദ്യം, ഏതാണ് മനോജിന്റെ ടീം?
2: അർജന്റീനയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടീം.
1: അർജന്റീനയാണ്? ഹലോ,
2: അതെ
1: അർജന്റീനയാണ്. അപ്പോ ഒരു അർജന്റീന ഇന്നിപ്പോ ഈ വിളി ഇതിനു മുന്നേ ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിച്ചിരുന്നോ?
2: ഇതിനു മുമ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഒരിക്കൽ വിളിച്ചിരുന്നു.
1: ആ, അന്ന് ക്രിക്കറ്റിന്റെ സമയത്ത് വിളിച്ചിരുന്നു അല്ലേ. അല്ലാതെ മഞ്ചേരി എഫ്എമ്മിലേക്ക് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടോ?
2: സ്ഥിരമായിട്ട് അങ്ങനെ വിളിക്കാറില്ല, പക്ഷെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്.
1: ഓ, സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ ഇന്നത്തെ ഒരു വിളി, അപ്പൊ വേറൊന്നും, ഞാൻ അതിനു വേണ്ടിട്ടാ ചോദിച്ചത് കേട്ടോ, വേറെ ഒന്നുമല്ല, ഇന്നത്തെ ആ ഒരു വിജയത്തിന്റെ ആ ഒരു ഒലികളും കൂടെ, കലയോലികളും കൂടെ എത്തട്ടെ എന്ന് കരുതിയിട്ടല്ലേ ആ ഒരു ത്രില്ലിൽ വിളിച്ചതാണ്.
2: അതെ അതെ.
1: അപ്പോ പറയൂ, നിങ്ങളുടെ ടീം ഇതാ ജയിച്ചിരിക്കുകയാണ്.
2: കളി കണ്ടു, മെസ്സി
1: കപ്പിലേക്ക് ഇനി ഒരുപാട് ദൂരം പോവാനുണ്ട്. എന്നാലും ആദ്യ മത്സരത്തിൽ തന്നെ മികച്ചൊരു വിജയം നേടിയിരിക്കുകയാണ്.
2: അതെ അതെ, അതെന്താ മെസ്സിയുടെ ആ ഒരു അവിടെ ആ ഏത് സമയത്ത് എങ്ങനെ ഗോൾ അടിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. ഗോളി നിൽക്കുന്നതും സെക്കൻഡുകളിൽ കണക്കൂട്ടാനുള്ള അവളുടെ ഒരു കഴിവ് മാത്രമാണ്. മറ്റൊരു നന്നായി കളിച്ചു, അവർക്ക് ഇതേമാതിരി രണ്ടു മൂന്ന് ചാൻസ് കിട്ടിയെങ്കിലും അവർക്കത് കണക്ട് ചെയ്യുന്നതിൽ ആ ഒരു പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അങ്ങനെ പോകുവാന്ന് തോന്നുന്നു.
1: അതെ അല്ലേ, പക്ഷെ മെസ്സി കൃത്യമായിട്ട് കളി കൺട്രോൾ ചെയ്യും.
2: ഗോളി കുറച്ച് സ്ഥാനം തെറ്റി നിൽക്കുമ്പോ നേരിട്ട് അടിക്കുക, അങ്ങനെ നേരിട്ട് അടി വരും അവര് പ്രതീക്ഷിച്ചിരുന്നില്ല.
1: അതുകൊണ്ടാണോ നിങ്ങൾ മെസ്സിയെ മിസിഹ എന്ന് വിളിക്കുന്നത് അല്ലേ?
2: രണ്ടാമതാണെങ്കിലും എങ്ങനെ ബോള് വന്നാലും അത് തട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് കണക്കാക്കി അവിടെ നിൽപ്പുണ്ടാവും. ഇതിനു മുമ്പേ അടിക്കും, ബോളിൽ അത്ര നിയന്ത്രണമാണ്.
1: ഞാന് അപ്പൊ ഇങ്ങനെ നോക്കിയിരുന്നേ, മിസിഹ എന്ന് പറഞ്ഞാൽ അപ്പൊ രക്ഷകൻ, വിമോചകൻ എന്നൊക്കെയാണ് അല്ലേ കളിയെ രക്ഷിക്കുന്നത്. അപ്പോ മെസ്സിയാണ്. വേറെ ഇപ്രാവശ്യമൊക്കെ അതുപോലെ കട്ടൗട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഗോട്ട്. അപ്പോ എന്താണ് ഈ ഗോട്ട് എന്ന്? സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നിപ്പോ ഒന്ന് അന്വേഷിച്ചപ്പോഴേ എന്താന്ന് മനസ്സിലായോ, ഗോട്ട് എന്ന് മെസ്സി. ഹലോ,
2: മെസ്സിയും ഈ ക്രിസ്റ്റ്യാനോയുമായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ള കളിയിലൊക്കെ എല്ലാരും ഇതാണെന്നുണ്ടെങ്കിലും മെസ്സിക്ക് ആ പന്ത് കിട്ടുന്ന ആ സെക്കൻഡിൽ തന്നെ അതെങ്ങനെ ചെയ്യണം എന്നുള്ള പെട്ടെന്ന് മത്സരം കഴിയുന്നുണ്ട്. ആ ഒരു അതിനനുസരിച്ച് അടിക്കാനും പറ്റുന്നുണ്ട്.
1: ആ മത്സരത്തിന്റെ ഒരു പേസ് അല്ലേ.
2: ആ ഒരു കണക്കൂട്ടല്ലേ, സെക്കൻഡിന്റെ ഉള്ളിൽ അത് എങ്ങനെ അടിക്കണം എന്നുള്ള മറ്റുള്ള ചിന്തിച്ചു വരുമ്പോഴത്തേനും ആരെങ്കിലും ഫ്രണ്ടിൽ വരും, അവർക്ക് അവസരം കിട്ടുന്നില്ല.
1: ഇതിപ്പോ അങ്ങനെയല്ല, ഇതൊരു മാജിക്.
2: അതെ അതെ, കഴിഞ്ഞ ലോകകപ്പിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ലോകകപ്പിൽ അർജന്റീന ജയിക്കണമെന്നുള്ള ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഉറക്കളിച്ച് അങ്ങനെ കാണുന്നതാണ്. പക്ഷെ അവർക്ക് ഫൈനൽ വരുമ്പോ അതുപോലെ കോപ്പ അമേരിക്ക ഒക്കെ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരും. കഴിഞ്ഞ ലോകകപ്പിലും അവസാനങ്ങളിൽ മെസ്സി എപ്പോഴും ആ ഗോൾ മൗത്ത് എങ്ങനെങ്കിലും ഓടി എത്തുന്നുണ്ട്.
1: നല്ല പെർഫോമൻസിൽ തന്നെയാണ് തുടങ്ങിയത്.
2: അപ്പൊ
1: ഈ ഒരു അല്ലെ, ഈ ഒരു
2: ടൂർണമെന്റിലുടനീളം ഫ്രാൻസും നല്ല കളിയായിരുന്നു. എംബാപ്പെ ആയിരിക്കും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത്. ലോകം മെസ്സിയും ക്രിസ്റ്റ്യാനോ ഒക്കെ ഒരുപാട് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും ജർമ്മനിയുടെ ഒരാളാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്.

0: എന്നാലും ഇനിയുള്ള കാലങ്ങളിൽ എംബാപ്പ തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ഗോള്. മെസ്സിയുടെ ഒക്കെ ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട്
1: എംബാപ്പ ചെറുപ്രായമാണല്ലോ അല്ലേ, ഒരുപാട് കളികൾ മുന്നിൽ.
2: ഇന്ന് രാവിലെ വരെ ക്ലോസ് 16 ഗോള് നേടി, ക്ലോസ് ആയിരുന്നു അല്ലേ, ജർമ്മനിയുടെ ക്ലോസ് ആയിരുന്നു. ഇന്നിപ്പോ മെസ്സി 16 ഗോള് നേടി, ക്ലോസയുടെ അടുത്തെത്തി, ഒപ്പെത്തി അല്ലേ, ഇന്നത്തെ ഹാട്രിക്കോട് കൂടി.
0: എംബാപ്പ ഇന്നലെ 14 ആയിട്ടുണ്ട്.
2: അതെ, 14 ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ, മെസ്സിയുടെ 6 ലോകകപ്പ് കളിക്കുന്ന ആദ്യ താരമാണ് അല്ലേ മെസ്സി.
0: അതെ അതെ അതെ, ആദ്യ ലോകകപ്പിൽ പുള്ളി കളിക്കാമെന്ന് ഇറക്കിയിരുന്നില്ല, മെസ്സി ഇറക്കിയിരുന്ന ഒരു പക്ഷേ ആ ലോകകപ്പ് നേടുമായിരുന്നു.
2: അതെ,
0: പിന്നീടുള്ള ലോകകപ്പിലും അർജന്റീന നേടേണ്ട സമയത്ത് ഫൈനൽ വെച്ചിട്ട് ഇവരുടെ ഹെർണാൻ ക്രിസ്പോയെ പിൻവലിച്ചു, ഞങ്ങളൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അതിലാണ് മിസ്റ്റർ ക്ലോസി 16-ാമത്തെ ഗോൾ അടിക്കുന്നത്. 1-2 മിനിറ്റ് ഉള്ളായിരുന്നു കളി തീരാനേ, പ്രതിരോധക്കാരെ കൂട്ടിയിട്ട് ഫോർവേഡ്സിനെ പിൻവലിച്ചുകൊണ്ട് കോച്ച് കാണിച്ച ഒരു അബദ്ധമാണ്. അതുകൂടി
1: ഇന്നിപ്പോ മെസ്സിനെ തിരിച്ചു വിളിച്ചിരുന്നല്ലോ കളിക്കിടയിൽ അല്ലേ.
0: അത് പിന്നെ ഒരാൾക്കും അവസരം കൊടുക്കാം, 3 ഗോളിന് മുന്നിട്ട്
1: നിൽക്കുമ്പോഴേ ഇനിയിപ്പോ ഒന്ന് നോക്കാനില്ലല്ലോ. മെസ്സി ഏകദേശം വിജയം ഉള്ളിലാക്കിയിട്ടുണ്ടല്ലോ, ഗോൾവലക്ക് ഉള്ളിലേക്ക് വിജയം എത്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇനി അതെ, നല്ല തീരുമാനമായിരുന്നു മെസ്സിയും അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ
0: എടുക്കാനും. പിന്നെ അവർക്ക്
1: ഇനി ഒരുപാട് ഓടി ക്ഷീണിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ, അതാണ് അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെയാണ് കോച്ചുകൾ ശ്രദ്ധിക്കേണ്ടത്.
2: പിന്നെ
1: പിന്നെ എന്താണ് അർജന്റീനൻ ഫാൻസിനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ, ലോകമെമ്പാടും കേൾക്കുന്നുണ്ട്.
0: അർജന്റീന ക്രിസ്ത്യാനോട് കളിക്കാൻ എല്ലാരും വെയിറ്റ്
1: ചെയ്യുന്നത്.
0: ആ ഫോർവേഡ് കളിക്കുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ആവേശമുള്ള ഒരു പ്ലെയർ ക്രിസ്ത്യാനോ ആണ്. മെസ്സി ഇങ്ങനെ ഗോൾ അടിക്കും, കറക്റ്റ് ആയിട്ട് വരും, എപ്പോഴും വരും. ക്രിസ്ത്യാനോ അത് പന്ത് കൊണ്ട് പോകുന്ന ആ ഒരു ശൈലി, അത്
1: ഭയങ്കര രസാലേ.
0: ആ അതെ അതെ,
1: ഒരു പ്രൊഫഷണൽ. അതെ,
0: പിന്നെ മഞ്ചേരി FM എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ പരിപാടികളും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ ഗുണം ചെയ്യുന്ന
1: പരിപാടികളാണ്.
0: റേഡിയോ മേടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. അത്
1: എന്ത് ചെയ്യുന്നു മനോജ് എബ്രഹാം ചോദിച്ചില്ല.
0: ഞാൻ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, എന്റെ വീട്
1: ഫോറസ്റ്റ് ഓഫീസർ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഓക്കെ. നാട് എവിടെയാന്ന് പറഞ്ഞേ?
0: നാട് ജനിച്ചത് പാലായിലാണ്, ഞങ്ങള് ചെറുപ്പത്തിൽ ഇവിടേക്ക് നിലമ്പൂരിൽ വന്നാണ്, 3 വയസ്സൊക്കെ.
1: ഓ അത് ശരി. അപ്പൊ നിലമ്പൂരിന്റെ കാടുകളുടെ ഭംഗിയൊക്കെ അറിഞ്ഞ് തന്നെ വളർന്ന ഒരാള് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി തന്നെയായിരുന്നു
1: കിട്ടിയത്. അതെ, അപ്പൊ കളി എവിടുന്നാ കാണാറ്? വീട്ടിൽ നിന്ന് കാണുമോ അതോ കൂടായിട്ട്?
0: സ്റ്റേഷനിലായിരുന്നു ഞാൻ.
1: ഓ, അവിടെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിരുന്നാണോ
0: കണ്ടിട്ട്? കഴിഞ്ഞതിന് ശേഷം.
1: നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നോ അതോ കളി കാണാനായിട്ട് പോയോ?
0: അല്ല,
1: കളി കാണുമ്പോ കൂടെ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനിപ്പോ എതിരാളികളായാലും അല്ലേ,
0: ഒരു ക്ലബുകളിൽ ഒന്നിച്ചിരുന്നാണ് പണ്ടൊക്കെ കണ്ടിരുന്നത് എല്ലാരും.
1: അതെ അതെ,
0: ആളുകൾക്ക് അതിൽ കുറവ് വന്നു, എല്ലാവരുടെ വീട്ടിലും ടിവി ആയി.
1: ആ അതെ, പിന്നെ ഫോണിൽ വരെ എത്തിയില്ലേ കളിയൊക്കെ. അതെ, അങ്ങനെ ഒറ്റക്കിരുന്നു. പക്ഷെ അതിന്റെ ഒക്കെ ഒരു ഭംഗി, ഒരു രസം തന്നെയാണ്, എല്ലാരും കൂടെ കൂടിയിരുന്നിട്ട് ഓരോ ഗോളിനും ആർപ്പുവിളികൾ ഉണ്ടാക്കിയിട്ടല്ലേ.
0: അതെ അതെ, ഞാൻ മറഡോണ ഫസ്റ്റ് കളിക്കുന്ന എന്റെ കൂട്ടുകാരനൊക്കെ മറഡോണ എന്നുള്ള കുപ്പായിട്ട് വരുമായിരുന്നു. 90-ലൊക്കെ ഞങ്ങള് ഫൈനൽസ് ഒക്കെ വളരെ കണ്ട് വളരെ വിഷമിച്ച് അവസാനം പെനാൽറ്റി ഒക്കെ പോയി, അങ്ങനെ ഞങ്ങൾ വരുന്ന ഒരു കാലമുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. അത് എല്ലാവരുടെ വീട്ടും ടി വി ഇല്ല, എല്ലാവരും ഒന്നിച്ചു പോയിരിക്കും, പക്ഷെ ആ ടി വി അത്ര ക്ലിയർ
1: ഉണ്ടാകില്ല. ഏതായാലും വേൾഡ് കപ്പുകളൊക്കെ കൂടുതൽ ജനകീയായിട്ടുണ്ട് ഇപ്പോ അല്ലേ, എല്ലാവരും ത്രില്ലിലാണ്, എല്ലാവരും ഫാൻസാണ്, എല്ലാ രാജ്യക്കാർക്കും ഫാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടല്ലേ. അപ്പോ മനോജ്, നിങ്ങളുടെ ടീം ഇനിയും മത്സരങ്ങളിൽ ഒരുപാട് മുന്നേറട്ടെ, അതുപോലെ മികച്ച പെർഫോമൻസ് എല്ലാ ടീമിനും കാഴ്ചവെക്കാനാവട്ടെ, അതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലേ അവരെ വിജയം നേടട്ടെ എന്ന് പറയുകയാണ് നിങ്ങളാണെങ്കിൽ, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അർജന്റീനയും.
0: അർജന്റീനയുടെ ആരാധകരായിരിക്കും എനിക്ക്
1: തോന്നുന്നത്.
0: ഇഷ്ടംപോലെ
1: അതെ, എന്റെ വീട്ടിലൊക്കെ ബ്രസീലുകാർ രണ്ട് ടീമും ഉണ്ട് കേട്ടോ, ഒരുപാട് ടീംസ് ഉണ്ട്.
0: അവരുടെ കളിയുടെ ശൈലി മാറ്റിപ്പോയി, പെലെ അത് കഴിഞ്ഞുള്ള സെഫ്റ്റീസ് അവർക്ക് കളിക്കുന്ന ആ ശൈലിയിലെ ആക്രമിച്ച് കളിക്കുന്ന ആ ശൈലിയും ആയിരുന്നു ബ്രസീലിനെ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം.
1: അത്
0: കഴിഞ്ഞിട്ട് ഇപ്പൊ നെയ്മർ ഒക്കെ പേരുണ്ടെങ്കിലും ആ ഒരു പ്രകടനം കറക്റ്റ് കളിക്കാൻ
1: കഴിയും, കാഴ്ച വെക്കാൻ പറ്റുന്നില്ല. അതെ,
0: പറ്റുന്നില്ല.
1: റെഡിയാവുമായിരിക്കും ബ്രസീൽ ടീം, ആരും നിരാശരാവേണ്ട കേട്ടോ, മത്സരങ്ങൾ ഇനി കിടക്കുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ലോകകപ്പ് ടൂർണമെന്റ്. അപ്പൊ ഇതാ എല്ലാവർക്കും അവരുടെ ഇഷ്ട ടീമുകളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനാവട്ടെ എന്ന് പ്രത്യേകിച്ച് ഇതാ നിങ്ങളെ മനോജിനെ നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടുതൽ സംസാരിച്ചാലോ. ഒരുപാട് പേര് കോള്

0: That was Anastasia kicking it into Auburn with her new single, Boom.
1: പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ ബീറ്റ്സ് തുടരുകയാണ്. അപ്പോ നമുക്ക് ആദ്യം വന്ന കോൾ ഒരു അർജന്റീന ഫാൻ ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ള ഫാൻസ് ഒക്കെ കാത്തിരിക്കുന്നുണ്ടാവും കോള് വരാഞ്ഞിട്ടോ, അല്ല കോള് വരുന്നുണ്ട് ഇഷ്ടം പോലെ, കിട്ടാഞ്ഞിട്ടായിരിക്കും. അപ്പോ അർജന്റീനയുടെ വിജയത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. നോർവേയുടെ വിജയം പറഞ്ഞോണ്ടിരിക്കായിരുന്നു, നമ്മുടെ റിസൾട്ട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. നോർവേ രാത്രി 3:30 കളി തോന്നുന്നു, പലരും ഉറക്കളിച്ച് കണ്ടിരിക്കുന്നവരുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു സ്കൂൾ കുട്ടികളൊക്കെ ഇപ്രാവശ്യം വല്ലാത്തൊരവസ്ഥയിലാട്ടോ. അവർക്കൊക്കെ രാത്രിയാണല്ലോ കളി, ഇരുന്ന് കാണാൻ വേണം, പിറ്റേന്ന് സ്കൂളിൽ ലീവാക്കാനും പറ്റൂലല്ലോ. അവിടെ ചെന്നിട്ട് അതിനെ കുറിച്ച് വീറോട് കൂടി സംസാരിക്കണമെങ്കിൽ. ഇപ്പൊ ഇഷ്ടംപോലെ ഫാൻ ഷോസ് ഒക്കെ നടക്കുന്നുണ്ട് സ്കൂളുകളിലൊക്കെ അല്ലേ. അതാ പറഞ്ഞത്, ഫുട്ബോളൊക്കെ ഒരുപാട് ജനകീയ, മുൻപത്തേതിനേക്കാളും കളികളായാലും വാർത്തകളായാലും മുഴുവൻ ജനകീയം. കാരണം വേറെ ഒന്നല്ല, സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആ ജേഴ്സി ഒക്കെ ഇട്ട് ഇങ്ങനെ ഫാൻ ഷോയിലൊക്കെ
2: പങ്കെടുക്കുന്നുണ്ട്.
1: പ്രവചന മത്സരങ്ങള്, പല വിധത്തിലുള്ള മത്സരങ്ങളൊക്കെ തകർത്തോണ്ടിരിക്കുകയാണ് സ്കൂളുകളൊക്കെ. ലോകക്ക് കൂടെ തന്നെയുണ്ട്. അപ്പോ എല്ലാ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലൊക്കെ മക്കളൊക്കെ രാത്രി ഉറക്കളിച്ച് ടി വി കളി കാണണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കും. എല്ലാവരുടെ അവസ്ഥ തന്നെയായിരിക്കും, അതിലിപ്പം ഇപ്പൊ ജോലിക്ക് പോകുന്നവരായാലും. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പറുകൾ മറന്നു പോയിട്ടില്ലല്ലോ. 04832950300, 2 നമ്പർ 04832950800.

0: അപ്പോ നോർവേ 4-1 സ്കോറിന് വിജയം കൈവരിച്ചിരിക്കുന്ന നോർവേയുടെ വിജയത്തെ കുറിച്ച് ഒന്ന് പറയാം. നോർവേ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന പോലെ ഒരു പ്രധാന ഫാൻസ് ടീമെന്നുള്ള അല്ലെ, ഒരു ടീമല്ല,
1: പറയാൻ
0: പറ്റാത്ത ടീമാണ്. പക്ഷെ മികച്ച
1: പോയിന്റ്
0: കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അതല്ലാതെ ഇപ്പൊ അർജന്റീനയുടെ ഫ്രണ്ട്സിന്റെയൊക്കെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു, പറയാൻ പറ്റില്ല നോർവേ ആയിരിക്കില്ലേ വരും മത്സരങ്ങളിൽ, നോർവേ എങ്ങനെയായിരിക്കും, എത്രത്തോളം ആക്രമണോത്സുകരായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ പന്ത് കിട്ടുമ്പോൾ വളരെ നല്ലൊരു പാസുകളൊന്നും അനാവശ്യമായിട്ട് പാസുകളൊന്നും ഇല്ലാതെ നല്ലൊരു ആക്രമണ രീതിയായിരുന്നു നോർവേ കാഴ്ചവെച്ചത്. അതിൽ എർലിംഗ് ഹാലാൻഡ് ആണ് തോന്നുന്നു നോർവേയുടെ ഇപ്രാവശ്യത്തെ താരം. എർലിംഗ് ഹാലാൻഡ് നല്ലൊരു സ്ട്രൈക്കറാണ്. അപ്പോ ഫ്രാൻസിന് എംബാപ്പയെ പോലെ നോർവേക്ക് ഒരു ഹാലൻഡ് ഉണ്ടായിരിക്കുകയാണ്. ഇനി ഹാലൻഡിന് എത്രത്തോളം ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ വരാൻ പോകുന്നു എന്ന് വരാൻ അറിയാം, കണ്ടിട്ട് അറിയാം. നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു ലൈനില്. ഹലോ ഹലോ, ഓ കോൾ കട്ടായി പോയോ? അത് ശരി, കുഴപ്പമില്ല. ഇപ്പൊ മഴയൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കോള് കണക്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു

പാട്ടുണ്ടല്ലോ നമ്മുടെ മറ്റേ സുഡാനി പ്രേമ എഴുതിയല്ലേ, സാധാരണയായിട്ട് മലപ്പുറംകാരുടെ സെവൻസ് ഫുട്ബോളിനെ കുറിച്ചൊക്കെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് നമ്മുടെ ആ ഒരു സുഡാനി ഫ്രം നൈജീരിയ എന്നാണ് ഫിലിമിൽ ആ ഒരു പാട്ട് കേട്ടാലോ, കുറെ

0: ഫുട്ബോൾ ബീറ്റ്സില് നമ്മുടെ ഒരു ലിസണർ എത്തിയിട്ടുണ്ട് ആവേശവുമായിട്ട്. ആരാണ്? ഹലോ
1: ഹലോ
2: ഹലോ,
0: ആരാണ് വിളിക്കുന്നത്? ആരാ?
1: സി ആർ റഹ്മാൻ.
0: കേട്ടില്ല ഇനിഷ്യൽ ഇങ്ങോട്ട്.
2: ടി എ റഹ്മാൻ.
0: ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു റഹ്മാൻ?
1: മഞ്ചേരി.
0: മഞ്ചേരി. ഓക്കെ, എന്തൊക്കെയുണ്ട് പറയൂ, ഏതാണ് പറഞ്ഞതുപോലെ ഏതാണ് റഹ്മാന്റെ ടീം?
1: ഞാൻ ബ്രസീലിന്റെ കുട്ടിയായി നിന്ന് മുതലേ ബ്രസീലിന്റെ ആളാ,
2: ബ്രസീൽ ആരാധകനാണ്. അപ്പൊ ഇന്നത്തെ കളി കണ്ടിട്ട് എന്ത്
0: തോന്നുന്നു?
1: കളി കണ്ടില്ല ഞാനൊരു, കണ്ണിന് പിടിച്ചില്ലാത്തോണ്ട് കളി കാണാവയ്യ.
0: ഓ അത് ശരി, അപ്പൊ കേൾക്കാലോ. എന്നാലും കമന്ററി ഒക്കെ ഇപ്പൊ മലയാളത്തിലൊക്കെ കമന്ററി ഉണ്ടല്ലോ. അപ്പോ കളിയുടെ ഒരു ആരവം വിട്ടൊഴിയണ്ട, നമുക്ക് കേട്ടാലോ അല്ലേ. പണ്ട് റേഡിയോയിലൂടെ ഒക്കെ ആയാലും കേൾക്കല്ലേ ചെയ്യുന്നത്. അപ്പോ ഒട്ടും സ്പിരിറ്റ് കുറയാതെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് അത് എൻജോയ് ചെയ്യാൻ
1: പറ്റും.
0: നമ്മുടെ
2: നമ്പറാണ് അല്ലേ.
0: ഫുട്ബോൾ നമ്മുടെ ലോകകപ്പ്.
1: അപ്പോ അതിന്റെ ശേഷം കളികളൊക്കെ കമന്ററിയിലൊക്കെ കാണും പത്രത്തിലും.
0: എന്നോട്ടാണ് മുജീബ്, കണ്ണിപ്പഴാണോ പിടിക്കാതായത്? ഇതിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അന്ന് കാലത്തൊക്കെ ഇഷ്ടം പോലെ കളിയൊക്കെ കണ്ട് അല്ലേ ആവേശം കൊണ്ടിരുന്ന ആളാണ്. ബ്രസീലിയൻ അന്ന് തൊട്ടേ ബ്രസീൽ ഫാനാണല്ലേ. ആരായിരുന്നു അന്ന് എവർഗ്രീൻ താരം? നമ്മുടെ എങ്ങനെ
2: കളിയൊക്കെ കണ്ടതായിരുന്നു അല്ലേ.
0: അതൊക്കെ ഒരു മനോഹരമായ ഒരു കാലം തന്നെയായിരുന്നു അല്ലേ. പെലെ ആരാധകര് ഇപ്പൊ കഴിഞ്ഞ ഒരുപാട് പെലെയുടെ കൂടെ പേര് ചേർത്ത് പറയുന്ന ഇപ്പോഴും ഉണ്ട് അല്ലേ. ആരോ അന്നത്തെ ഒരുപാട്
2: റഹ്മാനിക്ക്, അന്നത്തെ ഫുട്ബോളും ഇന്നത്തെ ഫുട്ബോളും തമ്മിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ?
0: അന്നൊക്കെ അതെ, നമുക്ക് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഒന്നും നമുക്ക് കാണാനോ കേൾക്കാനൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലാത്ത കാലം അല്ലേ. അപ്പോ എവിടെ പോയാണോ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെ പോയാണ് കേൾക്കാൻ പറ്റുന്നത്, എവിടെ പോയാണ് കളിക്കാൻ
1: പറ്റുന്നത്,
0: എവിടെയാ കാണാനും സൗകര്യമുള്ളത് അവിടെ പോകുന്ന കാലം. എത്രയും ദൂരത്തൊക്കെ പോയിരുന്നാ?
1: പിന്നെ അത്രയൊക്കെ പോയിരുന്നു. കോഴിക്കോട് വരെ പോയിരുന്നു.
2: കോഴിക്കോടൊക്കെ
0: പോയിട്ടുണ്ടായിരുന്നല്ലേ. ഓ അടിപൊളി. അപ്പോ പിന്നെ ഇന്നിപ്പോ ഇനിയിപ്പോ ഇന്നലെ ഈ ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതിന് ശേഷം കളിയൊന്നും കണ്ടിട്ടില്ലേ? ഓ റഹ്മാനിക്കയുടെ കോള് കട്ടായി പോയല്ലോ. നമുക്ക് രസമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു അല്ലെ, പഴയ കാലത്തെ ഫുട്ബോളും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ
2: ഒക്കെ
0: ഡിഫറൻസ് ഒക്കെ ഒന്ന് ശരിക്കും ചോദിച്ചറിയാമായിരുന്നു. നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഏത് കാലത്തിലായാലും പഴയുള്ളവര് പറയും അതായിരുന്നു കാലം എന്ന് പറയും, ഇപ്പോഴത്തുള്ളവര് പറയും ഇതാണ് കാലം. മാറ്റങ്ങൾ എല്ലായിടത്തും എല്ലാ മേഖലയിലും മാറ്റങ്ങളുണ്ട്. ഇപ്പൊ കളിയിലൊക്കെ കുറെ സ്പീഡ് കൂടിയിട്ടുണ്ട്, അതുപോലെ കാര്യങ്ങളൊക്കെ അറിയാനും ഒരുപാട് അവസരങ്ങളുണ്ട്.

0: ഓരോ എനിക്ക് തോന്നുന്നു ഗാലറിയിലിരുന്ന് കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അറിയാനും മാർഗങ്ങൾ ഇത്രയും അകലത്തിരുന്ന് അറിയാനുള്ള മാർഗങ്ങളുള്ള കാലാണ്. അപ്പോ അതുപോലെ നമ്മുടെ മറ്റു മത്സരം ഇന്നലെ രാത്രി നടന്ന ഫ്രാൻസ് സെനഗൽ മത്സരത്തെ കുറിച്ച് നമ്മൾ വല്ലാണ്ടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു 2002 ഒരു അട്ടിമറി വിജയം നേടിയിരുന്നു, അതിനെ മധുരമായി പകരം വീട്ടി എന്ന് പറഞ്ഞു. ഫ്രാൻസിന് എത്ര ഗോളിനാണ് എനിക്ക് തോന്നുന്നു
1: ഫ്രാൻസ് 3-1
0: സെനഗലിനെ
1: പരാജയപ്പെടുത്തി. 66th minute എംബാപ്പയുടെ
0: ആദ്യ ഗോൾ. അപ്പൊ ആദ്യ പകുതി എന്ന് പറയുന്ന ഒരു ഗോളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ, അങ്ങനെ ഒരു ആ സമയത്തേക്ക് ഒന്നും സെനഗല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു
1: ഉണ്ടായിരുന്നത്.
0: പിന്നെ 2nd എത്തിയപ്പോഴാണ് ആദ്യ ഗോൾ എംബാപ്പയുടെ തോന്നത്. ആദ്യ ഗോൾ മാത്രല്ല, പിന്നെയും
1: 2 എംബാപ്പ അടിച്ചു. പിന്നെ 82nd ബ്രാഡ്ലി ബാർക്കോള അല്ലേ 2nd goal നേടി.
0: അതെ, ഓക്കെ.
1: പിന്നെ ഇഞ്ചുറി ടൈമിലാണ് സെനഗലിനായിട്ട് ആരാ ഗോൾ നേടിയത്? ഇബ്രാഹിം എംബായെ അല്ലേ.
0: ഇബ്രാഹിം, ആ യെസ് യെസ്, ഇഞ്ചുറി ടൈമിലെ ഇബ്രാഹിമിന്റെ ഗോളോട് കൂടി സെനഗലിന് ഒരു ഗോൾ നേടാനായെങ്കിലും
1: പിന്നെ തൊട്ട് പിന്നാലെ തന്നെ എംബാപ്പയുടെ 2nd goal അല്ലേ.
0: ഓ അതെ,
1: അതോടെ ഫ്രാൻസിന്റെ വിജയം
0: ഉറപ്പിച്ചിരുന്നു ഏകദേശം.
1: പിന്നെ ഇനിയിപ്പോ ഇപ്പൊ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ, ഇപ്പോ ഓസ്ട്രിയയും ജോർദാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ
0: 9:30 തുടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ ക്രിസ്ത്യാനോ ഫാൻസ് കാത്തിരിക്കുന്ന മത്സരം ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് കോംഗോ.
0: ആ അത് പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ ഫാൻസ് ആണ് കാത്തിരിക്കുന്നത് എങ്കിലും ഇപ്പൊ നേരത്തെ വിളിച്ച മനോജ് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കളിയുടെ ഭംഗി കാണാനായിട്ട് അല്ലെങ്കിൽ എല്ലാ കളിയും എല്ലാവരും കാണുന്ന അല്ലെ, കാരണം നമ്മുടെ ടീമിന്റെ നിലവാരത്തിന് അനുസരിച്ച് മറ്റുള്ളവരും എങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്ന് നിർണയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോളർ ഉണ്ട്, ഒന്ന് നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
0: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ്?
1: പ്രശാന്ത് നെല്ലിക്കുത്ത്, മഞ്ചേരി നെല്ലിക്കുത്ത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഏത് ടീമിന്റെ ഫാൻ ആണ്?
2: ബ്രസീലാണ്.
0: രണ്ടാമത്തെ ബ്രസീൽ ഫാൻ ആണ് ഇപ്പൊ വിളിക്കുന്നത് കേട്ടോ. പ്രശാന്ത് എന്ത് ചെയ്യുന്നു?
2: കൺസ്ട്രക്ഷൻ വർക്കാണ്.
0: കൺസ്ട്രക്ഷൻ ഇപ്പൊ പോയില്ലേ ജോബിന്, വർക്കിന് പോയില്ലേ? മഴയൊക്കെ ആണല്ലോ അല്ലേ. ഓക്കെ, ഇന്ന് പ്രതീക്ഷിക്കാതെ നല്ലൊരു മഴക്കോളുള്ള ദിവസമാണ് കേട്ടോ. എങ്ങനെ ഒഴിവായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് കഴിഞ്ഞ ബ്രസീലിന്റെ പെർഫോമൻസ് നോക്കുമ്പോ നമുക്ക് കുറച്ചൊരു നിരാശ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ?
2: സ്പോർട്സ്
0: അല്ലേ, അതിങ്ങനെയൊക്കെ ഉണ്ടാവില്ല.
2: പിന്നെ പറയാൻ പറ്റില്ല
0: എങ്ങനെ
2: ജയിച്ചു പോകുന്നവരും താഴെ പരാം
0: ഇല്ല. പിന്നെ മൊറോക്കോ അത്ര മോശം ടീം അല്ല അല്ലേ. അപ്പോ വിജയം തോൽവിയും ഒരു വിജയം തന്നെയാണ്.
2: അതെ, കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞാൽ ബ്രസീൽ, അർജന്റീന അല്ലെങ്കിൽ ഫ്രാൻസ്, അങ്ങനെ കുറച്ച് വലിയ വലിയ ടീമുകളെ മാത്രമേ, അത് ഇതുവരെ വന്ന മുൻതൂക്കമുള്ള ടീമുകളെ മാത്രമല്ല അവര് എല്ലാവരും പിന്താങ്ങുന്നു.
0: അതെ, അപ്പോ പ്രശാന്ത് ഫുൾ പ്രതീക്ഷയിൽ തന്നെയാണോ ഈ പ്രാവശ്യം ബ്രസീൽ കപ്പ് നേടുമെന്ന്?
2: പ്രതീക്ഷകൾ ഉണ്ട്, എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഒരു ടീം എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള ടീമിനെ കാണില്ല, കളി കാണില്ല
0: എന്നുള്ളതും അവരെ ഇഷ്ടപ്പെടുന്നതും
1: നമുക്ക് കാത്തിരിക്കാം അല്ലേ ബ്രസീലിന്റെ വിജയത്തിനായിട്ട്.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അപ്പൊ നമ്മുടെ സമയം ഇതാ അവസാനിച്ചോണ്ടിരിക്കാണ്.
0: വീട്ടില് വേറെ ആരൊക്കെയാണല്ലേ പ്രശാന്ത്?
2: ഇങ്ങനെ പറയൂ.
0: പ്രശാന്ത് വീട്ടിലാരൊക്കെയാണല്ലേ?
2: ഭാര്യയും
0: അമ്മയും. ഓക്കെ, ആ അപ്പൊ അവരും ബ്രസീൽ ഫാൻസ് തന്നെയാണോ?
2: അങ്ങനെയൊന്നുമില്ല, അമ്മക്ക് ഇഷ്ടമാണ്, അച്ഛന് ജീവിച്ചിരിക്കില്ല. പക്ഷെ എന്നാലും അച്ഛൻ ഫ്രാൻസിന്റെ ആളായിരുന്നു, പക്ഷെ ബ്രസീലിന്റെ കളി ഇഷ്ടമായിരുന്നു. അങ്ങനെയായിരുന്നു, കാരണം കളി ഇഷ്ടമാണ്.
0: അപ്പൊ
2: ആരാധകര് അർജന്റീന ബ്രസീൽ എന്ന് പറഞ്ഞ് നടക്കുമ്പോ അതിനെതിരായിട്ട് അങ്ങനെ ഒരു രസം പറഞ്ഞ്
0: പറഞ്ഞിരുന്നു ഫ്രാൻസിന്റെ ആളായിട്ടുണ്ടായിരുന്നു അല്ലേ. ആയിക്കോട്ടെ, അപ്പൊ ഈ ഒരു വേൾഡ് കപ്പില് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിലുണ്ടായിരുന്നു അച്ഛൻ? അഞ്ചു വർഷമായി. ഓ ഓക്കെ ഓക്കെ, ആ കുഴപ്പമില്ല അല്ലെ, എന്താ സാരമില്ല. ഇനി നമുക്ക്
2: എങ്ങനെ
0: 98 വേൾഡ് കപ്പ് ഒക്കെ അല്ലേ, അത് ചിരച്ചനോടൊപ്പം ഇരുന്ന്
2: കണ്ടൊക്കെ
0: ആ കാലത്തിലായിരുന്നു ഫ്രാൻസിന്റെ കാലഘട്ടകനായിട്ട്.
2: ഓക്കെ,
0: അപ്പൊ പ്രശാന്ത് നമ്മുടെ ഫുട്ബോൾ ബീച്ചിന്റെ സമയം ഏതാ തീരാനായി? 10 മണി കഴിഞ്ഞാൽ

0: അമ്പത് മിനിറ്റ് കഴിഞ്ഞു.
1: ഓ തീർച്ചയായും
0: അപ്പോ നിങ്ങൾ എല്ലാ ടീമുകൾക്കും മികച്ച പെർഫോമൻസ് ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കൂടെ നിങ്ങൾ നമ്മുടെ ബ്രസീലിനും അല്ലേ. ഞാൻ സ്വകാര്യമായിട്ട് പറയട്ടെ കേട്ടോ, ഞാനൊരു ബ്രസീൽ ഫാനാണ്. അങ്ങനെ ഒരു സ്വാധീനം കൊണ്ടായി വന്നതാണ് കേട്ടോ, വീട്ടിലെ മക്കളുടെ ഒക്കെ ഒരു സ്വാധീനം കൊണ്ട്. കളിയല്ലേ, അതെ, കളികൾ എപ്പോഴും അപ്രതീക്ഷിതമായ മാറ്റങ്ങളായിരിക്കും കളിയിലുണ്ടാവുക, പ്രവചിക്കാനാവാത്ത വിധം. അപ്പോ എല്ലാവരുടെയും പ്രവചനങ്ങളൊക്കെ ശരിയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഫുട്ബോൾ ബീറ്റ്സ്, ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ പ്രശാന്ത്, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കളിയും കാര്യവും അല്ലേ. ഹലോ പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ ബീറ്റ്സ്, ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഒരുപാട് ടീം മെമ്പേഴ്സ്, ടീം ആരാധകർ കോളിനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷേ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ ഇത്രയും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നിരുന്നാലും കളി ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും കളിയും തുടരുന്നു. ഫുട്ബോൾ ബീറ്റ്സ് നാളെ രാവിലെ 10:15 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മൂസന നൂറുലമീനാണ്, കൂടെ
2: ഞാൻ സബാ മെഹബൂ,
0: സ്റ്റുഡിയോ സഹായം രവി മേലാറ്റൂരായിരുന്നു, സാങ്കേതിക സഹായം
2: വിജേഷ് കീഴ്ശേരി, അബ്ബാസ് പറപ്പൂരായിരുന്നു.

FM പ്രധാന വാർത്തകൾ. നമസ്കാരം. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ കണ്ടുമുട്ടിയതിനുശേഷമാണ് ഇരു നേതാക്കളും ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉത്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മുൻ വർഷത്തെ 1.54 ലക്ഷം കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കും. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്നും സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയം എന്നതിനാൽ അഭിപ്രായം പറയാനാകില്ലെന്നും മന്ത്രി മോൻസ് ജോസഫ്. വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തുടരാനാണ് തീരുമാനമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ രണ്ടുപേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പഴയരിക്കണ്ടം സ്വദേശികളായ 9 വയസ്സുകാരനും 4.5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വവ്വാലുകളുടെ ആവാസ കേന്ദ്രമായി മാറിയ കോഴിക്കോട് ബേപ്പൂരിലെ മാനിറ്റോ എന്ന കെട്ടിടത്തെപ്പറ്റി പ്രദേശവാസികളുടെ ആശങ്കയകറ്റാൻ ജില്ലാ കളക്ടറും മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. സ്വീകരിച്ച നടപടികൾ ഇരുവരും 15 ദിവസത്തിനകം അറിയിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കെടാവിള

0: ബ്ലോക്കിന്റെ പാത്തിക്ക് കേടുപാട്. ഇന്നലെ വൈകിട്ട് ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽപാളി തട്ടിയാണ് കേടുപാട് സംഭവിച്ചത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് അൾജീരിയയ്ക്കെതിരെ തകർപ്പൻ ജയം. ഇതോടെ 16 ഗോളുകളുമായി മെസ്സി ലോകകപ്പ് ചരിത്രത്തിലെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്തി.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസം EMI സ്വന്തമാക്കാം.
7: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
12: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16606, തിരുവനന്തപുരം സെൻട്രൽ, മംഗലൂരു സെൻട്രൽ, ഏർനാട് എക്സ്പ്രസ്, കൃത്യസമയം പാലിച്ച് 11:33. 16106, മംഗലൂരു സെൻട്രൽ, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, കൃത്യസമയം പാലിച്ച് 11:38. 16330, മംഗലൂരു നാഗർകോയിൽ ഭാരത് എക്സ്പ്രസ്, കൃത്യസമയം പാലിച്ച് 11:41 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും.
12: ട്രെയിൻ സമയം.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
14: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
16: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
17: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
18: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
19: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
14: ദിവസവും കാലത്ത് 6:35.
20: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
21: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
12: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് സബാ മെഹബൂബ്. ഷിഗല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മലപ്പുറം നഗരസഭയിൽ സ്കൂൾ പ്രതിനിധികളുടെയും കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളുടെയും യോഗം ചേർന്നു. നഗരസഭാധ്യക്ഷ വി റിനിഷ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം നഗരസഭയും കൃഷിഭവനും മലപ്പുറം അഗ്രോ സൊസൈറ്റിയും ചേർന്ന് നഗരസഭാ ഓഫീസ് മുറ്റത്ത് തിരുവാതിര ഞാറ്റുവേലച്ചന്തയും സൌജന്യ പച്ചക്കറിത്തൈ ജൈവവള വിതരണവും സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 400 കർഷകർക്കാണ് വിവിധ ഇനം പച്ചക്കറിത്തൈകളും അവയ്ക്കാവശ്യമായ ജൈവവളവും സൌജന്യമായി നൽകിയത്. സൌജന്യ പച്ചക്കറിത്തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം നഗരസഭ

0: സഭാധ്യക്ഷ വി റിനിഷ നിർവഹിച്ചു. മലപ്പുറം അഗ്രോ സൊസൈറ്റി പ്രസിഡന്റ് വി വേലായുധൻ അധ്യക്ഷത വഹിച്ചു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
1: വികസന വാർത്തകൾ.
2: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 2:35. സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.

സ്മൃതിയിടങ്ങളിൽ ആദ്യമായി നായർ പിടിച്ച പുലിവാല് എന്ന ചിത്രത്തിലെ ഗാനം. ഗായിക പി ലീല. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് കെ രാഘവൻ. ഈ ഗാനത്തിനായി കത്തെഴുതിയിരിക്കുന്നത് പാണ്ടിക്കാട് നിന്നും ചിങ്കാരക്കോയക്ക, ഇണ്ണിപ്പ സി കെ ആർ എന്നിവർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിട്ടുണ്ട്. വിളിമ്പിയംപാടം റേഷൻ ഷാപ്പിൽ നിന്നും മുഹമ്മദും ഹാൻസ്രാജും ചേർന്ന്, ഗായകർ പി ജയചന്ദ്രൻ അമ്പിളി, വയലാറിന്റെ വരികൾ ദേവരാജന്റെ ഈണം.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 102.7 മഞ്ചേരി FM. സ്മൃതിഗീതങ്ങളാണ്. ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിട്ടുണ്ട് കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ് വറ്റലൂർ PO, മലപ്പുറം. യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ഗാനം കേൾക്കാം.

അടുത്ത ഗാനം അച്ചാണി എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തെഴുതിയിരിക്കുന്നു സരോജിനി നാരായണൻ, ഒറവംപുറം.

കളഞ്ഞുകിട്ടിയ തങ്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയത് സി കെ കുട്ടി പകര. ഗാനരചന വയലാർ രാമവർമ്മ ജി ദേവരാജൻ. സ്മൃതിഗീതങ്ങൾ തുടരുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിഗീതങ്ങളാണ്. അടുത്ത ഗാനം തുമ്പോലാർച്ച എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. വയലാറിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് രാജി മരത്തങ്കോട്.

യൂസഫ് അലി കൈച്ചേരിയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം തച്ചോളി അമ്പു. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു രാമൻകുട്ടി, കൊണ്ടിപ്പറമ്പ്.

ഉദയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട് രാധാ കളത്തിങ്ങൽ അച്ഛനമ്പലം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് വി ദക്ഷിണമൂർത്തി.

കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിൽ യേശുദാസ്, ക്ഷമിക്കണം, പി ജയചന്ദ്രൻ പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. മൂത്തേടം പൂളപ്പൊയ്കയിൽ നിന്ന്.

കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം കാട്ടുകള്ളൻ. ഈ ചിത്രത്തിലെ വസന്തമാളിക പണിതുയർത്തിയ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് വാട്സാപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് എ ടി ഉമ്മർ.

ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി, ഗായകൻ മന്നാടേ.

അടുത്തതായി കേൾക്കാം സമീറ കരുവാരകുണ്ടിന്റെ ഇഷ്ടഗാനം. ചിത്രം പിന്നിലാവ്, ഗായകൻ കെ ജെ യേശുദാസ്, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ.

സ്മൃതിഗീതങ്ങളിൽ അവസാനമായി ഈറ്റ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും പി സുശീലയും ചേർന്നും പാടിയ ഈ ഗാനം എഴുതിയത് യൂസഫ് അലി കെച്ചേരി, സംഗീതം പകർന്നത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചത് സരോജിനി, ചോലക്കുളം, മേലാറ്റൂർ.

ഈ ഗാനത്തോടെ സ്മൃതിഗീതങ്ങൾ സമാപിക്കുകയാണ്. സ്മൃതിഗീതങ്ങളിലേക്ക് കത്തയക്കാനുള്ള വിലാസം പറയാം. സ്മൃതിഗീതങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO 6761212.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 12 മണി. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ മുഹസിന നൂറുല്ലമീൻ.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: മഹാരാജ റാണ പ്രതാപിന്റെ ജന്മവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാറാണ പ്രതാപിന്റെ ജീവിതം, അചഞ്ചലമായ ആത്മാഭിമാനം, സ്വാതന്ത്ര്യം, ദേശഭക്തി എന്നിവയുടെ അനശ്വരമായ ഇതിഹാസമാണെന്ന് സാമൂഹ്യമാധ്യമത്തിൽ ബിർള കുറിച്ചു. നിയമസഭാ സാമാജികരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭാ സമ്മേളനം ചേരുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി. പുതിയ നിയമസഭാ സാമാജികർ ജീവിതത്തിലെ വലിയ നിയോഗമായി പരിശീലന പരിപാടിയെ കാണണമെന്നും വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ജനങ്ങളുടെ പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എംഎൽഎമാരുടെ പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. വിഷയങ്ങൾ വിശദമായി പഠിച്ച് എംഎൽഎമാർ നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സഭാ കാലയളവിൽ എംഎൽഎമാർ സഭയ്ക്ക് അകത്ത് എപ്പോഴും ഉണ്ടാകണമെന്നും മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സഭയിൽ മറ്റ് മന്ത്രിമാരെ ഏൽപ്പിച്ചു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ നിർദ്ദേശിച്ചു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI കനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ. PRS വായ്പാ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് അധ്യാപകൻ മരിച്ചു. താഴേക്കോട് PTM HSS അധ്യാപകൻ അറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹൻ ആണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അമരവിളയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് ഒരാൾ മരിച്ചു. നെയ്യാറ്റിൻകര ചായ്ക്കോട്ടുകോണം സ്വദേശി അരുൺകൃഷ്ണയാണ് മരിച്ചത്.
1: FM പ്രധാന വാർത്തകൾ.

0: பிரெயின் சமயம்.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05 16605 മംഗളൂരു തിരുവനന്തപുരം എറണാട് എക്സ്പ്രസ് 12:08 16159 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 18 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
0: ട്രെയിൻ സമയം. വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റും 30 സെക്കൻഡും. 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. പ്രിയരെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റും 30 സെക്കൻഡും. മാപ്പിളപ്പാട്ടിന്റെയും കല്യാണപ്പാട്ടുകളുടെയും ഇശലുമായി ഇതാ ഇശൽ.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഇപ്പൊ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
9: പ്രിയപ്പെട്ടവരെ, ഇശലിയിൽ അടുത്ത ഗാനം കേൾക്കാം. രഹ്നയും സംഘവും ചേർന്ന് ആലപിച്ച ഒരു ഗാനം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
0: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: स्कीम के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP
3: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50
5: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: 55-inch വലിയ LED TV ഓൺ ക്യൂ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ

0: കണ്ടി സന്ദർശിക്കൂ.
1: റയാൻസ് സോപ്പ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: പ്രിയപ്പെട്ടവരെ, ഇശലിലെ അവസാന ഗാനം കേൾക്കാം. രാകേഷ് കേശവനും ശ്രീരഞ്ജനിയും ചേർന്ന് ആലപിച്ചത്.

പ്രിയപ്പെട്ടവരെ, ഈ ഷെൽ സമാപിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 28 മിനിറ്റ്. ജാലകം. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കളിൽ 2025-26 അധ്യയന വർഷത്തിൽ 10-ാം തരത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാവുന്ന തീയതി ഈ മാസം 25 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അർഹരായ അംഗങ്ങൾ വിദ്യാർത്ഥിയുടെ SSLC സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, മറ്റ് അനുബന്ധ രേഖകൾ സഹിതം services.unorganized.WSSB.org.in/index എന്ന പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് 0483-2730-4000 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 0483-2730-4000. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കളിൽ നിന്നും 2026 അധ്യയന വർഷം ITI പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITI കളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 280 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ www.laborwelfarefunds.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ജാലകം സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:45. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റീലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. Veena എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6th ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ.

0: തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു.
1: കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. രണ്ട്, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ, പി എം ശ്രീ പദ്ധതിയുമായിട്ടുള്ള യു ഡി എഫ് സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി എം ജോൺ, ശ്രീ പി സി വിശ്വനാഥ്, സി എം ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്.
0: നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കാര്യങ്ങൾ വിശദമായി പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നതിന് നന്നായി ഗൃഹപാഠം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സി എം ആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗാ ദിനത്തിന്റെ പ്രമേയം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലിഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സംസ്ഥാനത്ത് പ്ലസ് 1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ഇന്നുകൂടി. അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ മാസം 22 രണ്ടാംഘട്ട അലോട്ട്മെന്റും 29 മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ് ലീഗിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ എതിരില്ലാത്ത 3 തകർത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയക്കൊടി നാട്ടി. തന്റെ 6 ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 200 അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ചത്. ഒരു റിപ്പോർട്ട്.
3: കളിമുറ്റത്ത് നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ മാലാഖ ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ആനന്ദക്കടലിൽ നീന്തി. സ്ക്രീനിൽ കണ്ണുനട്ട് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം യാഥാർത്ഥ്യമായി. ഒന്നല്ല 3 ആ മിശിഹാ സ്പർശം. ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മെസ്സി ഒരു കളിക്കാരന്റെ പേരല്ല, മറിച്ച് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം. ആവേശം അതിരുകടന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഐതിഹാസിക വിജയത്തുടക്കം. ഭൂഖണ്ഡാതിരികൾ മായ്ച്ച ആരാധക വൃന്ദം അർജന്റീനയുടെ പതാകയേന്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ലോകകപ്പിൽ ആകെ 16 തികച്ച അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ, ജർമ്മനിയുടെ ഇതിഹാസ താരം മിറാസ്ലോവ് ക്ലോസെയുടെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡിനൊപ്പമെത്തി. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 38 സ്വന്തം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകൻ ജിജോ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാര ദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ മറ്റന്നാൾ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 275 വർഷം മുൻപ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് സങ്കീർണമായ കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. ആയുർവേദ ഔഷധങ്ങളും വിവിധതരം മണ്ണും ഇതര വസ്തുക്കളും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. കാലപ്പഴക്കം കാരണം മൂലവിഗ്രഹത്തിനും പരിവാര ദേവതകളുടെ വിഗ്രഹങ്ങൾക്കും കേടുപാടുണ്ടെന്ന് 2017 വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. AR ദുരൈകൃഷ്ണസ്വാമി, തൃക്കോഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പിമാർ. ബിംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മണ്ണും മറ്റു പദാർത്ഥങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. നവീകരണം പൂർണ്ണതോതിൽ നടക്കുന്ന കാലത്ത് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു.
0: കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട് സംഭവിച്ചു. June 15 വൈകുന്നേരം ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽ പാളി തട്ടിയാണ് കേട് സംഭവിച്ചത്. കുടിമര ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വാതിലിനും വെലികലിനും നടുവിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഇന്ന് പരിശോധന നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബാരലിന് 5.4% ഇടിഞ്ഞ് വില 78.66 ഡോളറിലെത്തി. ഈ വർഷം മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തുന്നത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6th ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം 12:40.

0: മൈഗ്രെയിനും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുന്നു.
1: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദനയ്ക്ക് അടിമകളാകാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാകാൻ ഇടയില്ല എന്നതാണ് വാസ്തവം. മറ്റ് പല രോഗങ്ങളിലും പ്രാരംഭ ലക്ഷണമായി തലവേദന ഉണ്ടാകാറുണ്ട്. ആയതിനാൽ തുടക്കത്തിൽ തന്നെ തലവേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് തക്കതായ ചികിത്സ തേടണം. മൈഗ്രെയിൻ എന്ന പേര് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. ഇത്തരം തലവേദനകളെ കൊടിഞ്ഞി, ചെന്നിക്കുത്ത് എന്നീ പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. രോഗികൾക്ക് അസഹനീയമായ വേദനയും അസ്വസ്ഥതയും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം തലവേദനകൾ. തലവേദനകളിൽ 5% മുതൽ 10% വരെ മാത്രമേ മൈഗ്രെയിൻ വിഭാഗത്തിൽ പെടുകയുള്ളൂ എന്നത് അറിഞ്ഞിരിക്കണം. ഇനി മൈഗ്രെയിനിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ശക്തമായ തലവേദന നെറ്റിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ചിലപ്പോൾ രണ്ടു വശത്തുമോ ആരംഭിച്ച് ക്രമേണ തല മുഴുവനായും കണ്ണുകൾക്ക് മുകളിലായും തുടർന്ന് ചെവി, താടിയെല്ല്, കഴുത്തിന്റെ പിൻഭാഗം എന്നിങ്ങനെ വേദന വ്യാപിക്കുന്നു. തലയ്ക്ക് മൊത്തത്തിൽ ഒരുതരം മന്ദത അനുഭവപ്പെടുകയും കണ്ണിന് മുകളിൽ നിറങ്ങളായോ കറുത്ത പൊട്ടുകളായോ ഇത് അനുഭവപ്പെടുകയും ചെയ്യാം. അതോടൊപ്പം ചെവിയിൽ ശബ്ദം തോന്നുക, കൈകാലുകൾക്ക്

ക്കുറവ് അനുഭവപ്പെടുക, സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയും രോഗികളുടെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രോഗികൾക്ക് കൂടുതൽ ശബ്ദം കേൾക്കുന്നതും ശക്തിയുള്ള പ്രകാശത്തിൽ നോക്കുന്നതും അസഹനീയമായി അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് മനംപുരട്ടലും ഛർദിയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മൈഗ്രെയിൻ വിഭാഗത്തിൽപ്പെട്ട തലവേദന ഉണ്ടാകാറുണ്ട്. എങ്കിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണിത് കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഏകദേശം പുരുഷന്മാരിൽ ഉള്ളതിനേക്കാൾ 3 ഇരട്ടി മടങ്ങ് മൈഗ്രെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്ത്രീകളിലെ ഈസ്ട്രജനിലും മറ്റ് ഹോർമോണുകളിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഗർഭധാരണം, ആർത്തവചക്രം, ആർത്തവവിരാമം ഇവയൊക്കെ മൈഗ്രെയിനിന് കാരണങ്ങളായി പൊതുവെ കണ്ടുവരുന്നു. തലവേദനയുടെ 1-ാം ഘട്ടത്തിൽ രക്തക്കുഴലുകൾ അമിതമായി സങ്കോചിക്കുകയും അതുപോലെ തന്നെ വികസിക്കുകയും ചെയ്യുന്നതുമൂലം രക്തയോട്ടം ശരിയായി നടക്കാതെ മുഖത്ത് വിളർച്ച പ്രത്യക്ഷപ്പെടുകയും അതേ തുടർന്ന് മനംപുരട്ടൽ, ഛർദി എന്നിവയോടെ തലവേദന അതിന്റെ പാരമ്യത്തിലെത്തുന്നു. മൈഗ്രെയിനിന്റെ കാരണങ്ങളെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രം വ്യക്തമായി ഒന്നും പ്രതിപാദിക്കുന്നില്ല. എങ്കിലും രക്തത്തിലെ ചില ഹിസ്റ്റാമിനുകളുടെ സാന്നിധ്യം, രക്തചംക്രമണത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ, രക്തക്കുഴലുകൾ അമിതമായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുക, ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇവ മൂലം തലച്ചോറിന്റെ ആന്തരിക പ്രക്രിയകളിലുണ്ടാകുന്ന ക്രമമല്ലാത്ത വ്യതിയാനങ്ങൾ, ഇവയൊക്കെ കാരണങ്ങളിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ അമിതമായ ഉത്കണ്ഠ, ഭയം, അതേപോലെ ഉറക്കക്കുറവ്, ശരീര ജലാംശം കൂടുതലായി നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ മൈഗ്രെയിന് കാരണമായി വൈദ്യശാസ്ത്ര ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. ഏതു പ്രായത്തിലും രോഗം ആരംഭിക്കാമെങ്കിലും കൗമാരപ്രായത്തിൽ ആരംഭിച്ച് 30 വയസ്സിനോടടുക്കുമ്പോൾ മൈഗ്രെയിൻ അതിന്റെ പാരമ്യത്തിലെത്തുകയും 50-55 വയസ്സുവരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതായാണ് സാധാരണ കണ്ടുവരുന്നത്. മാതാപിതാക്കളിൽ ഒരാൾക്ക് ഈ രോഗമുണ്ടെങ്കിൽ ഏതാണ്ട് 50%, രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അത് 80% അടുത്ത തലമുറയിലേക്ക് മൈഗ്രെയിൻ പകരാനുള്ള സാധ്യത കണ്ടുവരുന്നു. രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അടുത്തതായി പറയാം. തലവേദനയുള്ള സമയങ്ങളിൽ കഴിവതും വെളിച്ചം കുറവുള്ളതും ശബ്ദശല്യം ഇല്ലാത്തതുമായ മുറികളിൽ രോഗി വിശ്രമിക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണ ക്രമീകരണത്തിനും വളരെ പ്രാധാന്യമുണ്ട്. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, കാപ്പി, ചായ ഇവ ഒഴിവാക്കുക. പുകവലി, മദ്യപാനം ഇവ പാടെ വേണ്ടെന്ന് വയ്ക്കുക. ടിന്നിലടച്ചതും ഉപ്പിലിട്ടതും നല്ലതല്ല. മാംസം, മുട്ട, മത്സ്യം, ഐസ്ക്രീം തുടങ്ങിയ തണുത്ത ആഹാരപദാർത്ഥങ്ങൾ, തൈര് ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കുകയും കഴിവതും ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. ചികിത്സയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇനി പറയാം. രക്തപരിശോധന, MRI, CT scan എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്ന പരിശോധനകളാകിയാൽ അവ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. രോഗിയുടെ വ്യക്തിഗത മെഡിക്കൽ വിവരങ്ങളും ജീവിതശൈലി രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളുടെ വിവരങ്ങളും റിപ്പോർട്ടുകളും പ്രാധാന്യമർഹിക്കുന്നതായതിനാൽ അത് ചികിത്സാവേളയിൽ ഡോക്ടറെ ധരിപ്പിക്കേണ്ടതാണ്. മൈഗ്രെയിൻ എന്ന തരം തലവേദനകൾ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് പൂർണ്ണമായും സുഖപ്പെടുത്താനാകും എന്നതാണ് സത്യം. രോഗിക്ക് മുൻപുണ്ടായിട്ടുള്ള രോഗവിവരങ്ങൾ, രോഗത്തിന്റെ പഴക്കവും കാഠിന്യവും, കട്ടികൂടിയ ചിലതരം ഔഷധങ്ങൾ, ശരീര കോശങ്ങളിൽ ഏൽപ്പിച്ച ക്ഷതം ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാകും രോഗത്തിന് എത്രനാൾ ചികിത്സ തുടരണമെന്ന നിഗമനത്തിൽ ഡോക്ടർ എത്തുന്നത്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര പ്രകാരം ജീവശക്തിക്ക് അഥവാ വൈറ്റൽ ഫോഴ്സിനുണ്ടാകുന്ന തകരാറുകളാണ് ഒരു വ്യക്തിയെ രോഗിയാക്കുന്നത്. ഈ തകരാറുകളുടെ പരിഹാരം ജീവശക്തിയെ ബലപ്പെടുത്തുന്ന ഔഷധങ്ങളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ജീവശക്തിയെ ക്രമപ്പെടുത്താനും തകരാറുകൾ പരിഹരിക്കാനുമായി ആവർത്തന സിദ്ധാന്തപ്രകാരം നിർമ്മിക്കുന്ന ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് സാധിക്കുന്നു. ഔഷധശക്തി രോഗശക്തിയുടെ മേൽ പ്രതിപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഹോമിയോപ്പതി ഔഷധങ്ങൾ പരീക്ഷിക്കുന്നത് ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിലാണെന്നുള്ളതുകൊണ്ട് രോഗികളുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ തലങ്ങൾ അപഗ്രഥിച്ച് അനുയോജ്യമായ ഔഷധം തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കുന്നു. ഇത് വലിയൊരു നേട്ടമാണ്. ഈ ഔഷധങ്ങൾ ആവശ്യമായ ആവർത്തനത്തിലും മാത്രയിലും നൽകിയാണ് ചികിത്സ നടത്തുന്നത്. സാധാരണയായി മൈഗ്രെയിനിന് നൽകി വരുന്ന ഔഷധങ്ങളെക്കുറിച്ചുകൂടി ഇനി പറയാം. ബെലഡോണ, ബ്രയോണിയ ആൽബ, ഇഗ്നേഷ്യ, ജെൽസീമിയം, ഐറിസ് വെഴ്സിക്കോളർ, സാങ്ക്വിനേറിയ, നേട്രം മ്യൂരിയാറ്റിക്കം, നെക്സോമിക്ക, സെപ്പിയ, സൈലീഷ്യ എന്നിവ അവയിൽ ചിലതാണ്. ഹോമിയോപ്പതി

0: ി ചികിത്സാശാസ്ത്രത്തിൽ വൈദഗ്ധ്യവും അംഗീകൃത മെഡിക്കൽ യോഗ്യതയുമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണവും മേൽനോട്ടത്തിലും മതിയായ കാലയളവിൽ ഔഷധം കഴിച്ചാൽ മറ്റ് യാതൊരു ദൂഷ്യഫലങ്ങളുമില്ലാതെ മൈഗ്രെയിനിൽ നിന്നും പൂർണമായ സൗഖ്യം നേടാൻ ആകുമെന്നതിന് യാതൊരു സംശയവുമില്ല.
1: മൈഗ്രെയിനും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക. പനി കുറയുന്നതിനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് ഡോക്ടർ സി കെ സനിയ സംസാരിക്കുന്നു.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള

0: പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിന് പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിന് നൽകണം എന്നതാണ്. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
0: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
2: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्न पत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुंच जाए.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78 മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെയെത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് 1ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്.

0: 1921 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്ര പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8-ാമത് ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംബാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: ലോകം കാത്തിരുന്ന ആവേശപ്പൂരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
0: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1:00.

102.7 ആകാശവാണി മഞ്ചേരി എഫ് എമ്മിൽ ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 3:35 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ.

4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:00 തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ്.

ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികൾ, 6:40 വിവിധ ഭാരതി പരിപാടികൾ. ആകാശവാണി മഞ്ചേരി FM-ൽ ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

ഇപ്പോൾ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം പറയാം. പ്രസിദ്ധീകരിച്ചത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. ചീര പച്ച നാടൻ മൊത്ത വില 20 രൂപ, ചില്ലറ വില 30 രൂപ. മറുനാടനും അതേ വില. ചീര ചുവപ്പിനും നാടനും മറുനാടനും മൊത്ത വില 20 രൂപയും ചില്ലറ വില 30 രൂപയുമാണ്. കുമ്പളങ്ങ നാടനും മറുനാടനും മൊത്ത വില 9 രൂപ, ചില്ലറ വില 15 രൂപ. ഏത്തയ്ക്ക നാടനും മറുനാടനും മൊത്ത വില 35 രൂപ, ചില്ലറ വില 45 രൂപ. പാളയം തോടൻ നാടൻ മൊത്ത വില 22 രൂപ, ചില്ലറ വില 30 രൂപ. മറുനാടൻ മൊത്ത വില 24 രൂപ, ചില്ലറ വില 35 രൂപ. റോബസ്റ്റ നാടൻ മൊത്ത വില 22 രൂപ, ചില്ലറ വില 30 രൂപ. മറുനാടൻ മൊത്ത വില 25 രൂപ, ചില്ലറ വില 35 രൂപ. പാവയ്ക്ക നാടൻ മൊത്ത വില 35 രൂപ, ചില്ലറ വില 45 രൂപ. മറുനാടൻ മൊത്ത വില 32 രൂപ, ചില്ലറ വില 40 രൂപ. ചൂരയ്ക്ക നാടനും മറുനാടനും മൊത്ത വില 18 രൂപയും ചില്ലറ വില 25 രൂപയുമാണ്. പയർ നാടൻ മൊത്ത വില 55 രൂപ, ചില്ലറ വില 70 രൂപ. മറുനാടൻ മൊത്ത വില 50 രൂപ, ചില്ലറ വില 60 രൂപ. വെള്ളരി നാടൻ മൊത്ത വില 15 രൂപ, ചില്ലറ വില 20 രൂപ. മറുനാടൻ മൊത്ത വില 14 രൂപ, ചില്ലറ വില 20 രൂപ. ചേന നാടനും മറുനാടനും മൊത്ത വില 20 രൂപ, ചില്ലറ വില 28 രൂപ. കോവയ്ക്ക നാടൻ 35 രൂപയാണ് മൊത്ത വില, ചില്ലറ വില 45 രൂപ. മറുനാടൻ മൊത്ത വില 32 രൂപയും ചില്ലറ വില 40 രൂപയുമാണ്. മത്തൻ നാടനും മറുനാടനും മൊത്ത വില 14 രൂപയും ചില്ലറ വില 20 രൂപയുമാണ്. പടവലം നാടൻ മൊത്ത വില 33 രൂപ, ചില്ലറ വില 40 രൂപ. മറുനാടൻ മൊത്ത വില 32 രൂപ, ചില്ലറ വില 40 രൂപ. ഇഞ്ചി നാടൻ മൊത്ത വില 120 രൂപ, ചില്ലറ വില 140 രൂപ. മരച്ചീനി മൊത്ത വില 24 രൂപ, ചില്ലറ വില 30 രൂപ. ഞാലിപ്പൂവൻ മറുനാടൻ മൊത്ത വില 45 രൂപ, ചില്ലറ വില 55 രൂപ. പൂവൻ മൊത്ത വില 40 രൂപ, ചില്ലറ വില 50 രൂപ. ബീട്രൂട്ട് 35, 45. വെണ്ടയ്ക്ക 35, 45. വഴുതന മറുനാടൻ മൊത്ത വില 32 രൂപ, ചില്ലറ വില 40 രൂപ. കത്തിരി ഉരുണ്ടത് 28, 35. ക്യാബേജ് 32, 40. ക്യാരറ്റ് 50, 60. കോളിഫ്ലവർ 40, 50. കൊത്തമര 40, 50. കൂർക്ക 70, 80. ചേമ്പ് വലുത് മറുനാടൻ മൊത്ത വില 65 രൂപ, ചില്ലറ വില 75 രൂപ. ചേമ്പ് ചെറുത് മറുനാടൻ മൊത്ത വില 40 രൂപ, ചില്ലറ വില 50 രൂപ. മുരിങ്ങക്കായ മൊത്ത വില 85 രൂപ, ചില്ലറ വില 100 രൂപ. ബീൻസ് 80, 90. പച്ചമുളക് 50, 60. കറിനാരങ്ങ 60, 70. ചെറുനാരങ്ങ മൊത്ത വില 3 രൂപ, ചില്ലറ വില 4 രൂപ. മാങ്ങ പച്ച മൊത്ത വില 30 രൂപ, ചില്ലറ വില 40 രൂപ. സവാള 21, 24. ചെറിയ ഉള്ളി 65, 70. ഉരുളക്കിഴങ്ങ് 24, 30. തക്കാളി 42, 46. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില പറയാം. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 55 രൂപ, മൊത്ത വില 56 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 58 രൂപ, മൊത്ത വില 59 രൂപ. നിങ്ങൾ ഇതുവരെ കേട്ടത് മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. പ്രസിദ്ധീകരിച്ചത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: കണ്ണങ്കണ്ടി മഴക്കാലമേള
4: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും.

0: 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടൻകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: കണ്ണങ്കണ്ടി മഴക്കാല മേള.
3: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും, 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 1:10. ഇപ്പോൾ ഗാനാമൃതം.

എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഗാനാമൃതത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ജൂൺ 16 അല്ലേ? എന്താണ് ജൂൺ 16 പ്രത്യേകത? നിങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല കേട്ടോ, പ്രത്യേകിച്ചും മലപ്പുറത്തുകാർക്ക്. അതെ, ജൂൺ 16 മലപ്പുറം എന്ന നാടിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമാണ്. അതെ, 1969 ഈ ദിവസമാണ് കേരളത്തിൻ്റെ 10 ജില്ലയായി മലപ്പുറം പിറന്നത്. ഇന്ന് 57 വർഷങ്ങൾ പിന്നിടുമ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ മാധുര്യവും സാഹിത്യത്തിൻ്റെ സമ്പത്തും ഫുട്ബോളിൻ്റെ ആവേശവും പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ചേർന്ന് മലപ്പുറം കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന പ്രകൃതി രമണീയനുമായ കേരള സംസ്ഥാനത്ത് തന്നെ നിസ്തുല്യമായ ഇടം നേടിയിരിക്കുന്ന മലപ്പുറത്തിൻ്റെ ചരിത്രത്തിലൂടെ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ട ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ ഗാനാമൃതം. മലപ്പുറത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മലപ്പുറം ജില്ലയിലെ സംഗീതത്തിലൂടെയും, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട സിനിമകളിലെ ഗാനങ്ങളിലൂടെയും നമുക്ക് ഒരു യാത്ര നടത്താം. സ്വാഗതം വീണ്ടും ഗാനാമൃതത്തിലേക്ക്.

KL 10 കേൾക്കുമ്പോൾ തന്നെ മലപ്പുറം ജില്ല ഓടിവരുന്ന ഒരു വാക്കാണല്ലേ KL 10. എന്താണ് KL 10? അതെ, മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ ഒഫീഷ്യൽ ഒരു നമ്പറാണ് KL 10 എന്നത്. ഈ പേരിലൊരു സിനിമയുണ്ട്. ഇത് ഉണ്ണി മുകുന്ദൻ നായകനായി മുഹസിൻ പരാരി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയും പ്രാദേശിക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെയും പിന്നെ നായകൻ്റെ നായികയുടെയും ഒളിച്ചോട്ടവും ഒക്കെ അടങ്ങുന്ന ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ആയിരുന്നു KL 10. ഈ സിനിമയിലെ ഒരു ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മ എഴുതി, ബിജിപാൽ സംഗീതം പകർന്ന് സൗമ്യ രാമകൃഷ്ണനും നജീം അർഷദും പാലക്കാട് ശ്രീരാമും ചേർന്ന് ആലപിച്ച ഈ ഗാനം.

0: പ്രിയപ്പെട്ടവരെ, ഗാനാമൃതം. ഇന്നലെയായിരുന്നു മലപ്പുറം ജില്ലയുടെ പിറന്നാൾ. അതെ, ജൂൺ 26. മലപ്പുറം ജില്ലയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട്, അഥവാ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നേർന്നുകൊണ്ട്, ഇന്ന് ജൂൺ 17 ഒരുക്കുന്ന ഗാനാമൃതമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
2: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED TV തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

പ്രിയപ്പെട്ടവരെ, 1921 എന്ന ചിത്രമുണ്ട് അല്ലേ, ഐ വി ശശിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, മധു, സുരേഷ് ഗോപി, ഉർവശി ബഹദൂർ തുടങ്ങിയ നടന്മാർ നടീനടന്മാർ അരങ്ങേറിയിരുന്ന 1961 എന്ന ചിത്രം മലബാർ കലാപത്തിൻ്റെ ചരിത്രവും കഥയും പറഞ്ഞ ചിത്രമാണ്. ഇതിലെ കുറേ രംഗങ്ങൾ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പങ്കുവരുന്ന ചരിത്രം തന്നെയാണ് 1921 പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കെതിരെയും മലബാറിൽ നടന്ന കലാപമാണ് ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം. മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പൊന്നാനി, പെരിന്തൽമണ്ണ തുടങ്ങിയയിടങ്ങളിലായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു ലൊക്കേഷനുകളൊക്കെ ഉണ്ടായിരുന്നത്. 1921 രക്തസാക്ഷികൾക്ക് ആയിട്ടൊരു സ്മാരകമൊരുക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിലാണ്. നമുക്ക് കേൾക്കാം 1921 ഈ ഗാനം പാടിയത് നൗഷാദ് ബാബുവാണ്. മോയിൻകുട്ടി വൈദ്യരുടെ രചനയിൽ പിറന്ന ഗാനമാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയരെ, ഗാനാമൃതം തുടരുകയാണ്. 1969 ജൂൺ 16 രൂപം കൊണ്ട മലപ്പുറം ജില്ലയുടെ 57 പിറന്നാളായിരുന്നു ഇന്നലെ. ഇന്ന് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ചില സിനിമാ ഗാനങ്ങൾ, അല്ലെങ്കിൽ ചില സിനിമയിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗാനാമൃതം. ഗാനാമൃതം തുടരുകയാണ്. ഇനി മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന ചിത്രത്തിലെ ഗാനമാണ്. 1994 പുറത്തിറങ്ങിയ തുളസീദാസ് സംവിധാനം ചെയ്തതും ബാബു ജി നായരുടെ കഥയിൽ നിന്ന് രാജൻ കിരിയത്ത്, വിനു കിരിയത്ത് എന്നിവർ തിരക്കഥയും സംഭാഷണവും രചിച്ചതുമായ ഒരു മലയാളം ഹാസ്യ ചലച്ചിത്രമാണ് മലപ്പുറം ഹാജി മഹാനായ ജോജി. ജോജി എന്ന നായകൻ മലപ്പുറത്തുള്ള ഒരു ഹാജിയാരുടെ സ്കൂളിലേക്ക്

അധ്യാപകനായി ജോലി ചെയ്യാൻ എത്തുന്നതാണ് ഈ സിനിമയുടെ കഥാതന്തു. ഈ സിനിമയിലെ ഒരു ഗാനം കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, ജോൺസൺ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ചത്.

0: ഇക്കര ഇക്കര ആടി വരുന്നത് ഒരക്ഷരമേളത്തം.
1: ആകെ പീച്ചേ ബായ് ദേനേ സീതാ ചൽ സീതാ ചൽ, ആവോ ബച്ചോ ഭാരത് മേരി മാതാ ജി ഹൈ ബോൾ.

പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ

0: ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: പ്രിയരെ, ഗാനാമൃതം തുടരുകയാണ്.

ആര്യാടൻ ഷൗക്കത്ത്. ഈ പേര് മലപ്പുറത്തുകാർക്ക് രാഷ്ട്രീയത്തിലൂടെയും സിനിമയിലൂടെയും സുപരിചിതമാണ്. അതെ, നിലമ്പൂർക്കാരനായ ആര്യാടൻ ഷൗക്കത്ത് മലയാള സിനിമയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പാഠം ഒന്ന്, ഒരു വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്കപ്പുറം, വർത്തമാനം തുടങ്ങിയ പലതും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ജയരാജ് സംവിധാനം ചെയ്ത് ആര്യാടൻ ഷൗക്കത്ത് രചനയും നിർമ്മാണവും നടത്തി 2005 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ ദൈവനാമത്തിൽ എന്ന ചിത്രത്തിലെ ഗാനമാവട്ടെ അടുത്തത്. പാടിയത് മഞ്ചരി. കൈതപ്രം എഴുതി, കൈതപ്രം വിശ്വനാഥൻ സംഗീതം പകർന്നത്.

0: പ്രിയപ്പെട്ടവരെ, ഗാനാമൃതത്തിൽ ചെറിയ ഒരു ഇടവേള കൂടി.
1: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
2: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
0: മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ ഫുട്ബോളിനെ കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? കാരണം മലപ്പുറത്തിന്റെ ഫുട്ബോൾ ആവേശം ലോക പ്രശസ്തമാണ്. മലപ്പുറത്തിന്റെ ഫുട്ബോൾ ആവേശം വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു സുഡാനി ഫ്രം നൈജീരിയ. മലപ്പുറത്തെ ഒരു സെവൻസ് ഫുട്ബോൾ ക്ലബും അതിന്റെ മാനേജരുമായ മജീദും നൈജീരിയയിൽ നിന്ന് കളിക്കാനെത്തുന്ന ഒരു ഫുട്ബോൾ താരവുമാണ് കഥയുടെ കേന്ദ്രം. പരിക്കേറ്റ് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ പോകുന്ന ആഫ്രിക്കൻ താരത്തെ ഒരു മലപ്പുറം കുടുംബം സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നതും പിന്നീട് ഉണ്ടാകുന്ന മാനുഷിക ബന്ധങ്ങളുമാണ് സിനിമയുടെ കഥാതന്തു. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം ഇനി. പാടിയത് ഇമാം മജ്ബൂറും നേഹ നായരും ചേർന്ന്, അൻവർ അലി രചിച്ച്, റക്സ് വിജയൻ സംഗീതം പകർന്നത്.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡുമായി. ഗാനാമൃതം തുടരുകയാണ്. പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, തിലകൻ, സൗന്ദര്യ, സീമ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2003 പ്രദർശനത്തിനിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും മലബാർ അല്ലെങ്കിൽ മലപ്പുറം മുസ്ലിം സമൂഹത്തിന്റെ ജീവിതശൈലിയുമായി അടുത്ത ബന്ധമുള്ളവയാണ്. ഈ ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം ഇനി. ബി ആർ പ്രസാദ് രചിച്ച്, വിദ്യാസാഗർ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ചത്.

മലപ്പുറം കത്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ഇത് കേൾക്കുമ്പോൾ തന്നെ പവനാഴി ശവമായതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ചിരിച്ചേക്കാം. പക്ഷേ മലപ്പുറം കത്തിയെ അത്ര നിസ്സാരമാക്കി കാണരുത് കേട്ടോ. കണ്ടിട്ടുണ്ടോ മലപ്പുറം കത്തി? 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മലബാർ മേഖലയിലെ കമ്മാരന്മാർ നിർമ്മിച്ചിരുന്ന പ്രത്യേകതയുള്ള മടക്കു കത്തികളാണ് മലപ്പുറം കത്തികൾ. നല്ല ഉറപ്പുള്ള സ്റ്റീൽ ബ്ലേഡും കൈപ്പിടിയിൽ മനോഹരമായ കൊത്തുപണികളൊക്കെയുള്ള നല്ല സുന്ദരൻ കത്തി. ദൈനംദിന ആവശ്യങ്ങൾക്കും ചിലപ്പോൾ ആത്മരക്ഷയ്ക്കുമായി മലപ്പുറം കത്തികൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് മലപ്പുറം കത്തിയെക്കുറിച്ച് പറയുമ്പോൾ ദാസന്റെയും വിജയന്റെയും ആ യാത്രയെക്കുറിച്ച് പറയണം അല്ലേ? തങ്ങളുടെ സ്വപ്നഭൂമിയിലേക്കുള്ള യാത്ര. അതെ, നാടോടിക്കാറ്റി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും ആൻഡോയും ചേർന്ന്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, മലപ്പുറത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഈ മണ്ണിന്റെ ചരിത്രവും സംസ്കാരവും സാഹിത്യവും ഫുട്ബോളും സിനിമയും സംഗീതവും ഒക്കെ പങ്കുവച്ച സംഗീതയാത്രയായിരുന്നു ഇന്നത്തെ ഗാനാമൃതം. 1969 June 16 പിറന്ന മലപ്പുറം ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക അഭിമാനങ്ങളിൽ ഒന്നായി വളർന്നിരിക്കുകയാണ്. ഈ പ്രിയ നാടിന് വീണ്ടും ജന്മദിനാശംസകൾ നേരുന്നു.
1: പൂവും തേടി വണ്ടണഞ്ഞതോ കാതിൽ വീണ സംഗീതം, മാറിൽ താനേ വന്നു വീണതോ വിണ്ണിൻ സൗമ്യ സായുജ്യം.
0: ഇന്നത്തെ ഗാനാമൃതം ഇവിടെ സമാപിക്കുന്നു.
1: വണ്ടണഞ്ഞതോ കാതിൽ

0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 20 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: ദേവസ്വം ബോർഡിലെ വിവാദ പ്ലേഡർ നിയമനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തിരുത്തിയിട്ടുണ്ടെന്നും പലരും നൽകിയ ശുപാർശയിലാണ് നിയമനം നടത്തിയതെന്നും വക്കീലന്മാർ ആർക്കൊക്കെ ഹാജരാകുമെന്ന് നോക്കാനാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTC 3,200 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ടെന്ന് മന്ത്രി CP ജോൺ. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയാണെന്നും ബജറ്റ് ടൂറിസം പദ്ധതിയും ഗ്രാമവണ്ടിയും തുടരുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, റോജി എം ജോൺ, PC വിഷ്ണുനാഥ്, MLiju എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. PM ശ്രീ പദ്ധതിയിൽ LDF ഗവൺമെന്റ് ഒപ്പിട്ടെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം തെറ്റെന്ന് മുൻമന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട SSK ഫണ്ടാണ് LDF ഗവൺമെന്റ് വാങ്ങിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ നടപ്പായത് നീതിയാണെന്ന് ഷാഫി പറമ്പിൽ MP. സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും സത്യം പുറത്തു വരാതിരിക്കാനാണ് പ്രതികളെ DYFI സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാട്ടി കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണയോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുൻപ് വിദ്യാർത്ഥികളിൽ സമ്മർദ്ദമുണ്ടാക്കാനാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് BJP വക്താവ് സുധാൻഷു ത്രിവേദി. പൂർണ്ണ സംവേദനക്ഷമതയോടെയും ജാഗ്രതയോടെയും പരീക്ഷ നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം പാർട്ടി ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ കിൻഷാസയെ നേരിടും. രാത്രി 10:30 മത്സരം.
1: FM

0: പ്രധാന വാർത്തകൾ.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
6: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയേട്ടെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
7: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
8: ട്രെയിൻ സമയം.
9: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2213 ലോക്മാന്യ തിലക് തിരുവനന്തപുരം വീക്ക്ലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:29, 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 16650 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് 2:55, 2609 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.
9: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 1 കഴിഞ്ഞ് 59:48. 2 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
10: Good afternoon. This is Akashwani and I'm Shagun Chopra with the midday news. The headlines. G7 leaders adopt declarations on global stability, security cooperation and efforts to counter transnational organized crime. Prime Minister Narendra Modi to meet US President Donald Trump on the sidelines of G7 summit in Evian, France, to reach Paris this evening as part of his visit to France. Defence Minister Rajnath Singh says India's sovereignty non-negotiable, cites surgical strikes, Balakot and Operation Sindoor as decisive actions against terrorism. India's defence production soars to record 1.78 lakh crore rupees in financial year 2025-26, surges 110% since 2020-21. Security forces intensify enforcement and counter-insurgency operations across Manipur. 3 militants arrested, 26 illegal bunkers destroyed. And in men's cricket, second ODI of 3-match series between India and Afghanistan underway in Lucknow. And now the news in detail. The G7 leaders have adopted a series of declarations focusing on global stability, security cooperation and efforts to counter transnational organized crime. In their statement, the leaders welcomed the deal between the United States and Iran under US President Donald Trump. The leaders emphasized the importance of safe maritime passage through the Strait of Hormuz and supported steps to strengthen regional security. In another declaration, the G7 pledged to intensify action against drug trafficking, describing it as a growing threat to national security, public health and economic stability. Partner countries Brazil and South Korea also backed the initiative. They also proposed a G7 plus ports network to enhance intelligence sharing and disrupt trafficking routes alongside deeper cooperation with international agencies such as Interpol and UNODC, and a stronger focus on tracing and recovering illicit financial assets. Prime Minister Narendra Modi is set to participate in a series of high-level outreach programs today on the second day of his visit to Evian in France for the ongoing G7 summit. However,

0: Afghanistan on the second one-day international of the three-match series in Lucknow. Earlier, Afghanistan won the toss and elected to field first. Shubman Gill-led men in blue are currently leading the series 1-0 and will aim to clinch the series in today's clash. Benchmark domestic equity indices were trading around 0.3% up in the afternoon session today. The Sensex rose 225 points to 77,033, while the Nifty advanced 66 points to 24,056 when reports last came in. And now, before we end the bulletin, the headlines once again. G7 leaders adopt declarations on global stability, security cooperation and efforts to counter transnational organized crime. Prime Minister Narendra Modi to meet US President Donald Trump on the sidelines of G7 summit in Avignon, France, to reach Paris this evening as part of his visit to France. Defence Minister Rajnath Singh says India's sovereignty non-negotiable, cites surgical strikes, Balakot and Operation Sindoor as decisive actions against terrorism. India's defence production soars to record 1.78 lakh crore rupees in financial year 2025-26. Surges 110% since 2020-21. Security forces intensify enforcement and counter-insurgency operations across Manipur. 3 militants arrested, 26 illegal bunkers destroyed. And in men's cricket, second ODI of three-match series between India and Afghanistan underway in Lucknow. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
3: ഇരവിഴുങ്ങിയ പാമ്പ് വയറു പൊട്ടി ചാവാതിരിക്കാൻ വെപ്രാളപ്പെടുന്നത് പോലെയാണ് റസ്കോൾനിക്കോവ് സോണിയയുടെ മുന്നിൽ കൊലപാതക രഹസ്യങ്ങൾ ഛർദ്ദിച്ചു കളഞ്ഞത്. വിപ്ലവാദർശങ്ങളുടെ ചിറകിലേറി രണ്ടുപേരുടെ തലമണ്ട വെട്ടിപ്പൊളിച്ച നിക്കോവ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റടിച്ച് അർത്ഥപ്രാണനായി സാഷ്ടാംഗം വീണിരിക്കുന്നു. വൃദ്ധയെ കൊന്നത് ചെകുത്താനാണെന്നും യഥാർത്ഥത്തിൽ താൻ തന്നെ തന്നെയാണ് കൊന്നുകളഞ്ഞതെന്നും നിക്കോവ് ഏറ്റുപറയുമ്പോൾ കൊലപാതകത്തിന്റെ പുതിയൊരു തത്വശാസ്ത്രമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. വ്യഭിചാരിണി ഒരുക്കിയ കുമ്പസാരക്കൂട്ടിൽ കൊലപാതകി മുട്ടുകുത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവൾ ക്ഷമിക്കുകയാണ് അയാളോട്. ഏതു ദൗർഭാഗ്യങ്ങളിലും താൻ കൂടെയുണ്ടാകുമെന്ന ഒരു പെൺകുട്ടിയുടെ വാക്കിന് എന്തൊരു ശക്തി! കരിഞ്ഞുപോയ അയാളുടെ ചിറകുകൾ പൊട്ടിക്കിളിർക്കുകയാണോ വീണ്ടും?
4: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
5: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവനാരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു. അതിനുള്ള ധൈര്യം പ്രകടിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്.
4: ഒന്ന് നിർത്തോ, നിങ്ങൾ ദൈവത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്നും കൈകളെടുത്ത് നിങ്ങളെ ചെകുത്താന് നൽകിയിരിക്കുന്നു.
5: അപ്പോൾ സോണിയ, ഞാൻ ഇരുട്ടു നിറഞ്ഞ മുറിയിൽ കിടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയത് ചെകുത്താന്റെ പ്രലോഭനം കൊണ്ടാണോ?
4: നിർത്തു, പരിഹസിക്കണ്ട. ദൈവം നിന്ന് നടത്തുന്നോ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓ കരുണാമയനായ ദൈവമേ.

0: ഒരിക്കലും മനസ്സിലാക്കുന്നില്ലല്ലോ.
1: സോണിയ, സമാധാനിക്കു. സോണിയ സമാധാനിക്കു. ഞാൻ പരിഹസിക്കുകയല്ല, ചെകുത്താനാണ് എന്നെ നയിച്ചിരുന്നതെന്ന് എനിക്കറിയാം. എല്ലാം എന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇരുട്ടത്ത് കിടന്ന് ഞാൻ എന്നോട് തന്നെ പെറുപെറുത്തു. പലതവണ എന്നോട് തന്നെ വാദപ്രതിവാദം നടത്തി.
0: നിങ്ങൾ എടുത്ത് ചാടി ഓരോന്ന് പ്രവർത്തിച്ചിട്ട് അതിന് ന്യായീകരണം തേടുകയാണോ?
1: അല്ല സോണിയ, ഒരു ബുദ്ധിമാനെ പോലെയാണ് ഞാനത് ചെയ്തത്. അതാണ് എന്റെ തകർച്ച. ഞാനത് മനസ്സിലാക്കിയിരുന്നില്ലെന്ന് വിചാരിക്കരുത്. എനിക്ക് അധികാരം നേടാൻ അവകാശമുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും അവകാശമുണ്ടായിരുന്നില്ല. നെപ്പോളിയനല്ല ഞാൻ എന്നെനിക്ക് ബോധ്യമായി.
0: കൊലപാതകത്തിനോ നിങ്ങൾക്ക് കൊല ചെയ്യാനുള്ള അവകാശമുണ്ടോ?
1: നെപ്പോളിയനോ?
0: മനുഷ്യനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നു.
2: ഞാൻ ആ വൃദ്ധയെ കൊല ചെയ്തതോ? ലിസബത്തെ കൊല ചെയ്തതോ? ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. അവരെയല്ല, ഞാൻ എന്നെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു. ആ ചെകുത്താനാണ് വൃദ്ധയെ കൊന്നത്. ഞാനല്ല.
1: മതി സോണിയ, ഇത് ധാരാളം. ഞാനൊന്നും മുട്ടുകുത്തട്ടെ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ? എഴുന്നേൽക്കൂ, ഉടനെ പോവുക. ഇതേ നിമിഷം ആ കവലയിൽ ചെന്ന് നിന്ന് കുനിഞ്ഞ് ആദ്യം നിങ്ങൾ അശുദ്ധമാക്കിയ മണ്ണിനെ ചുംബിക്കൂ. പിന്നെ ലോകത്തെ കുനിഞ്ഞു വണങ്ങി എല്ലാ മനുഷ്യരോടുമായി ഉറക്കെ പറയൂ, ഞാനൊരു കൊലപാതകിയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ പുനർജീവിപ്പിക്കും.
1: നീ ഉദ്ദേശിക്കുന്നത് കഠിന ശിക്ഷയാണോ സോണിയ? സോണിയ, ഞാനെല്ലാം ഉപേക്ഷിക്കണോ? ഞാൻ എന്നോട് തന്നെ കുറ്റാരോപണം നടത്തണമല്ലേ?
0: പശ്ചാത്തപിക്കുക, അതിലൂടെ പാപമോചനം നേടുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
1: ഇല്ല, ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകില്ല.
0: എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? ഞാൻ ഉദ്ദേശിക്കുന്നത്, അമ്മയോട് എന്താണ് നിങ്ങൾ പറയുക? ഹോ, നിങ്ങൾ അമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ചു കഴിഞ്ഞല്ലോ. ശരി, ദൈവമെല്ലാം അറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരും അറിയാതെ ജീവിക്കാനാവുക?
1: കുട്ടികളെ പോലെ സംസാരിക്കാതെ സോണിയ. ഞാൻ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അവരുടെ അടുത്ത് എന്തിനു പോകണം?
0: ഇത് നിങ്ങൾ എങ്ങനെ സഹിക്കും? ജീവിതകാലം മുഴുവൻ എന്തൊരു ഭാരമാണ് നിങ്ങൾക്ക് ചുമക്കേണ്ടി വരിക.
1: അത് പരിചയമായിക്കൊള്ളും സോണിയ, പരിചയമായിക്കൊള്ളും. എന്തിനാണ് നീ കരയുന്നത്? എന്നോട് കഠിന ശിക്ഷ അനുഭവിക്കണമെന്ന് നീ പറയുന്നു, എന്നിട്ടും നീ ഇപ്പോൾ എന്തിനു പേടിക്കുന്നു? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ സ്വയം പിടികൊടുക്കുന്നില്ല. ഞാൻ അവരുമായി പോരാടും, പക്ഷെ അവരെന്നെ അറസ്റ്റ് ചെയ്യും. ഇന്നത് തീർച്ചയായും നടക്കും. സോണിയ, ഞാൻ തടവിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നീ എന്നെ വന്ന് കാണാതിരിക്കുകയാണ് നല്ലത്.
0: നിങ്ങളുടെ കയ്യിൽ കുരിശുണ്ടോ?
1: ഇല്ല, എനിക്കെന്തിന് കുരിശ്?
0: സൈപ്രസ് മരം കൊണ്ടുള്ള ഈ കുരിശ് നിങ്ങൾ എടുത്തുകൊള്ളൂ. എന്റെ കയ്യിൽ

0: ലിസവെറ്റ തന്ന ചെമ്പുകുരിശുണ്ട്. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ രൂപം അവൾക്ക് കൊടുത്തു. അപ്പോൾ അവളുടെ കുരിശ് എനിക്ക് തന്നു. ഇത് എന്റെ കുരിശ്, നിങ്ങൾ വെച്ചോളൂ.
1: ഇപ്പോൾ വേണ്ട സോണിയ, എനിക്കത് പിന്നീട് തന്നാൽ മതി, അതാണ് നല്ലത്.
0: അതെ, അതെ, പിന്നീട് ദുരിതം അനുഭവിക്കുമ്പോ ഇത് ധരിക്കുക
1: സോണിയ.
0: അന്ന് എന്റെ അടുത്ത് വരിക, ഞാനത് നിങ്ങളുടെ കഴുത്തിലിട്ടു തരാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം
1: സോണിയ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 25 മിനിറ്റും 50 സെക്കൻഡും.

0: ஸ்டேஷன். ஆஹா,
1: மஞ்சேரி FM 102.7.
2: ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. കെ ജയകുമാറിന്റെ വരികൾക്ക് രവി ബോംബെയുടെ ഈണം.

0: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: ISMR കോഡ് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: அரைக்கிலும் பொடிக்கலும் ஈஸியாகுதா த்ரீ ஜா மிக்சிகள் இப்போ வரும் 1990 ரூபாய் முதல் கண்ணங்கண்டியில்.
1: ISI மார்க்கோடு கூடிய கிளாஸ் டாப் கேஸ் ஸ்டவ் 2490 ரூபாய் முதல் கண்ணங்கண்டியில்.
2: ஆகாஷவாணி 102.7 மஞ்சேரி FM. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 50 മിനിറ്റും 59 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികൾ. ആകാശവാണി മഞ്ചേരി FM-ൽ നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൽ ഖാദർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റൈഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡിയടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ഏഴ് 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ

0: കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോ ദേ വാസ്കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗദിനത്തോടനുബന്ധിച്ച് കോട്ടക്കയിൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീദ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര പൂന്താനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് ഉദയകുമാർ. 7:50 സുംനാബാം മൾട്ടിറബ് കായികലോകം തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ എഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുന്നു. 7:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ് കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം ഭാഗം 10 രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. 8:55 സസ്നേഹം രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൻ സുധീർ കാര്യാട്ട് പങ്കുവയ്ക്കുന്നു. 9:20 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് ഇഷ്ടഗാനങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്രഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 102.7 ആകാശവാണി മഞ്ചേരി എഫ് എമ്മിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: വലിയ എൽ ഇ ഡി ടിവിയിൽ ഓൺ ക്യൂ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: FM പ്രധാന വാർത്തകൾ.
1: ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM-ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. 16th കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായതായി ഗതാഗത മന്ത്രി CP ജോൺ. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ.

0: വകുപ്പ് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30.
1: FM പ്രധാന വാർത്തകൾ.

0: യുഗജാലകം
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 57 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. എല്ലാ വകുപ്പിലും ഇന്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ തസ്തിക സൃഷ്ടിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. 16th കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലാൻഡ്സിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോക്കോ

0: ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18-നും 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20-നും 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50-നും എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01-ന് എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ഇപ്പോൾ സമയം 4 മണിക്കഴിഞ്ഞ് 29 സെക്കൻഡ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: നാല് മണിപ്പൂക്കൾ.

ഈ സുന്ദരമായ സായാഹ്നത്തിൽ ജീവിതത്തിന് പല നിറങ്ങളുണ്ടെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിയുകൊണ്ട് മറ്റൊരു 4 മണിപ്പൂക്കാലം. പ്രിയരെ, സ്വാഗതം 4 മണിപ്പൂക്കളിലേക്ക്. എന്തൊക്കെയുണ്ട് പ്രിയപ്പെട്ടവരെ? എങ്ങനെ പോകുന്നു ജീവിതം? ഇപ്പോ പിന്നെ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലായിരിക്കും എല്ലാവരും, അല്ലേ? ആവേശം വാനോളം ഉയരട്ടെ. ആദ്യം തന്നെ നിങ്ങളെ ഈ ഗാനം കേൾപ്പിക്കാൻ തോന്നുന്നു എനിക്ക്.

0: നല്ല ആവേശത്തിലായിരിക്കും എല്ലാവരും പാട്ടൊക്കെ കേട്ടിട്ട് അല്ലേ? ഈ ഒരു അവസരത്തിൽ പിന്നെ ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കണ്ടേ നമ്മൾ? ഇതുപോലെയുള്ള ഗാനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നാറുണ്ടോ നിങ്ങൾക്ക്? വീഡിയോ എടുക്കുന്നതും റീലുകൾ തയ്യാറാക്കുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും ഒന്നും ഇപ്പോൾ ഒരു അപ്രാപ്യമായ കാര്യമല്ലെന്നേ. ഇതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെട്ടാലോ?
1: എല്ലാവരും അവനവൻ്റെ മൊബൈൽ ഫോണിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും അപ്ലോഡ് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു അല്ലേ? ഇപ്പോൾ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെ ഈ വിപ്ലവത്തിൻ്റെ ഭാഗമാകാം നിങ്ങൾക്ക് എന്ന്. അതിന് എളുപ്പമാണ്, മൊബൈൽ ഫോൺ എടുക്കാം, വീഡിയോ ഷൂട്ട് ചെയ്യാം, യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, എങ്ങനെ ഞാനിത് എഡിറ്റ് ചെയ്യും, ഇതിന് ഫ്രീ ആയിട്ട് വല്ല ആപ്പും ലഭ്യമാണോ എന്ന് അല്ലേ? അതിന് മാർഗമുണ്ട്. ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞു തരാം. InShot, InShot. ഇതാണ് ഇതിൻ്റെ സ്പെല്ലിംഗ്, InShot. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപയോഗിച്ച് ഇമേജുകൾ എഡിറ്റ് ചെയ്യാം, വീഡിയോകൾ നിർമ്മിക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകാം. അനേകമനേകം സാധ്യതകൾ തുറന്നിടുന്ന ആപ്ലിക്കേഷനാണ് InShot.
0: അപ്പോൾ InShot-നെ കുറിച്ച് കേട്ടല്ലോ. എന്നാൽ പെട്ടെന്ന് വീഡിയോ എടുത്തോളൂ, എഡിറ്റ് ചെയ്തോളൂ, അപ്ലോഡ് ചെയ്തോളൂ, സ്റ്റാർ ആയിക്കോളൂ. 4 മണിപ്പൂക്കളിൽ ചെറിയൊരു ഇടവേള.
2: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
3: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
7: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
11: കണ്ണങ്കണ്ടയിൽ നിന്നും 65-inch വലിയ LED ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
12: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

0: പ്രിയരെ, വീണ്ടും സ്വാഗതം നാലു മണിപ്പൂക്കളിലേക്ക്. അസാധ്യമെന്നൊരു വാക്ക്, അല്ലെങ്കിൽ അസാധ്യമെന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഇത് പറഞ്ഞത് ആരാണ്? അതെ, ദി ഗ്രേറ്റ് നെപ്പോളിയൻ ചക്രവർത്തിയാണ്. നമ്മുടെ കഴിവിൽ വിശ്വാസമർപ്പിക്കുക എന്നതാണ്, അത് മാത്രമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്.
1: പൂരപ്പറമ്പിൽ നിരനിരയായി നിൽക്കുന്ന ആനകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ചെറിയൊരു ചങ്ങല കൊണ്ട് കാലുകൾ മാത്രം ബന്ധിച്ച നിലയിൽ ആന ഒന്ന് ആഞ്ഞു വലിച്ചാൽ പൊട്ടാവുന്ന ബലമേ ചങ്ങലയ്ക്കും ചങ്ങല കെട്ടിയിരിക്കുന്ന ആപ്പിനുമുള്ളൂ. എന്നാൽ അത് തിരിച്ചറിയാതെ അവ ജീവിച്ചു തീർക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം റോജർ

പറമ്പിൽ നിരനിരയായി നിൽക്കുന്ന ആനകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ചെറിയൊരു ചങ്ങല കൊണ്ട് കാലുകൾ മാത്രം ബന്ധിച്ച നിലയിൽ ആന ഒന്ന് ആഞ്ഞു വലിച്ചാൽ പൊട്ടാവുന്ന ബലമേ ചങ്ങലയ്ക്കും ചങ്ങല കെട്ടിയിരിക്കുന്ന ആപ്പിനുമുള്ളൂ. എന്നാൽ അത് തിരിച്ചറിയാതെ അവ ജീവിച്ചു തീർക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം റോജർ ബാനിസ്റ്റർ എന്ന അത്ലറ്റിന്റെ ജീവിതം നമ്മോട് പറയും. 1950 കാലഘട്ടം. ഒരു മൈൽ ദൂരം ഒരിക്കലും ഒരാൾക്ക് 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഓടിത്തീർക്കാനാവില്ല എന്നായിരുന്നു അക്കാലത്തെ വിശ്വാസം. ഡോക്ടർമാരും കായിക വിദഗ്ധരുമെല്ലാം അത് ശരിവച്ചു. 1945 സ്വീഡൻകാരനായ ഗുന്ദർ ഹെഗ് കുറിച്ച 4.14 മിനിറ്റ് എന്ന റെക്കോർഡ് വർഷങ്ങളോളം ഭേദിക്കപ്പെടാതെ നിലനിന്നു. ഡോക്ടർ കൂടിയായ ലണ്ടൻ സ്വദേശി റോജർ ബാനിസ്റ്റർ എന്ന അത്ലറ്റ് ഈ വിശ്വാസം അംഗീകരിക്കാൻ തയ്യാറായില്ല. 1954 മെയ് 6 ലണ്ടനിൽ നടന്ന ഒരു അത്ലറ്റിക് മത്സരത്തിൽ റോജറും മത്സരിച്ചു. അസംഭവ്യം, അസാധ്യം എന്നൊക്കെ ലോകം വിശേഷിപ്പിച്ചതിനെ അദ്ദേഹം സാധ്യമാക്കി. ചരിത്രത്തിലാദ്യമായി 1 മൈൽ ദൂരം 3:59.4 സെക്കൻഡിൽ റോജർ ഓടിത്തീർത്തു. അക്കാലത്ത് റോജറിന്റെ സമകാലീനനായിരുന്ന ജോൺ ലാൻഡി 4.2 മിനിറ്റിനു താഴെ സമയം കൊണ്ട് 3 തവണ 1 മൈൽ ഓടിത്തീർത്തിരുന്നു. ഇതേക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞു, 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഒരാൾക്ക് ഒരിക്കലും 1 മൈൽ ഓടിത്തീർക്കാനാവില്ല എന്ന വിശ്വാസം അതാണെന്ന് പിന്നോട്ട് വലിച്ചത്. ചില വിശ്വാസങ്ങൾ അങ്ങനെയാണ്. വിജയത്തിനും നമുക്കുമിടയിൽ അവ കൂറ്റൻ മതിലുകൾ തീർക്കും. റോജറിന് പിന്നാലെ വെറും 56 ദിവസങ്ങൾക്കുള്ളിൽ ജോൺ ലാൻഡിയും ഈ മതിൽ ഭേദിച്ചു. 3:57.9 സെക്കൻഡിൽ അദ്ദേഹം പുതിയ റെക്കോർഡ് കുറിച്ചു. 1957 അവസാനമായപ്പോഴേക്കും ഇവർക്ക് പുറമെ മറ്റ് 16 പേർ കൂടി 4 മിനിറ്റിനു താഴെ സമയത്തിൽ 1 മൈൽ ദൂരം ഓടിത്തീർത്തു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരാളുടെയും ശാരീരിക നിലയിലോ ട്രാക്കിന്റെ സ്വഭാവത്തിലോ ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അസാധ്യമെന്ന വിശ്വാസം മനസ്സ് സാധ്യമെന്നാക്കി പരിവർത്തിച്ചപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ആനയുടെ കഥയിലേക്ക് തിരിച്ചു വരാം. വളരെ ചെറുപ്രായത്തിൽ കഷ്ടിച്ച് 100 കിലോയോളം മാത്രം ഭാരം വരുന്ന ആനക്കുട്ടിയുടെ കാലുകൾ ചങ്ങലകളാൽ ബന്ധിപ്പിക്കുന്നു. ഈ ചങ്ങലയുടെ ഒരറ്റം തറയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ആപ്പിലേക്ക് ചേർത്തുകെട്ടുന്നു. കുട്ടിയാനയ്ക്ക് ആ ചങ്ങല ധാരാളം. പൊട്ടിക്കാൻ ശ്രമിച്ചാലും അപ്പോൾ അതിന് സാധിക്കില്ല എന്നുറപ്പ്. ഇനി അഥവാ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ കാലിലെ കുറുക്ക് മുറുകി രക്തം പൊടിയുകയും ചെയ്യും. ക്രമേണ തനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല എന്നും ചങ്ങല അനുവദിക്കുന്നിടത്തോളം ദൂരം മാത്രമേ തനിക്ക് നടക്കാനാകൂ എന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ രൂഢമൂലമാകുന്നു. വർഷങ്ങൾ കഴിഞ്ഞു ആന വളർന്ന് ഭീമാകാരനാകുമ്പോഴും ഈ വിശ്വാസത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. കൂറ്റൻ വൻമരങ്ങൾ മറിച്ചിടാൻ ശേഷിയുള്ള ഭീമാകാരനായ ആ ജീവി നിസാരമായ ആപ്പിലും ചങ്ങലയിലും ബന്ധിതനായി ശിഷ്ടജീവിതം ജീവിച്ചു തീർക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? നാം തന്നെ തീർത്ത ചില തെറ്റായ വിശ്വാസങ്ങൾ കയ്യെത്തും ദൂരത്തിലുള്ള ഉന്നത നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ നമുക്കും തടസ്സമാകുന്നില്ലേ? ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഋണാത്മകമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ, ഭയം, നമ്മെ ന്യായീകരിക്കാനായി നാം തന്നെ കണ്ടെത്തുന്ന ചില ഒഴിവുകഴിവുകൾ തുടങ്ങിയവയെല്ലാം മനസ്സിൽ ഇത്തരം വിശ്വാസങ്ങൾ തീർക്കുന്ന ചില ഘടകങ്ങൾ മാത്രം. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ തിരിച്ചറിഞ്ഞു കൂടുതൽ കരുത്തോടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാം.

പ്രിയപ്പെട്ടവരെ, കേട്ടല്ലോ അല്ലേ, നമ്മളെ തടയുന്നത് പലപ്പോഴും നമ്മുടെ കഴിവില്ലായ്മയല്ല, നമ്മളെക്കുറിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങളാണ്. നാല് മണിപ്പൂക്കളിൽ ഇനി നല്ലൊരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്.

0: പ്രിയരെ, നാലുമണിപ്പൂക്കളിൽ വീണ്ടും ചെറിയൊരു ഇടവേള.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
4: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7:00.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.

0: നാല് മണിപ്പൂക്കൾ. പ്രിയരെ, വീണ്ടും സ്വാഗതം നാല് മണിപ്പൂക്കളിലേക്ക്. അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എന്നത് നമ്മളിപ്പോൾ അപൂർവമായല്ലാതെ കേൾക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു രോഗത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ബോധവാന്മാരാവേണ്ടതുണ്ട്. പല വിധത്തിലുള്ള അർബുദങ്ങളുണ്ട്. ഇതിൽ ശ്വാസകോശ അർബുദത്തെക്കുറിച്ച് പറയുന്നു. മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
1: ട്യൂമറിൻ്റെ അഥവാ മുഴയുടെ വലിപ്പം, കഴലകളിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള വ്യാപനം, അതിൻ്റെ പത്തോളജിക്കൽ ടൈപ്പ്, ഇതിനെല്ലാം അനുസരിച്ച് നമുക്ക് രോഗത്തിൻ്റെ ചികിത്സ നിശ്ചയിക്കാം. മുഴയുടെ വലിപ്പവും കഴലയിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള വ്യാപനവും കണക്കിലെടുത്ത് അസുഖത്തെ ആദ്യം സ്റ്റേജ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ ചികിത്സ നിശ്ചയിക്കുകയുള്ളൂ. വളരെ തുടക്കമാണെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ രോഗം ഭേദപ്പെടുത്താം. ശസ്ത്രക്രിയയിൽ തന്നെ ശ്വാസകോശം മുഴുവൻ എടുത്തു കളയുന്ന ന്യൂമോണക്ടമി, ഒരു ലോബ് മാത്രം എടുത്തു കളയുന്ന ലോബക്ടമി, ആ ഒരു ലോബിലെ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്തു കളയുന്ന സെഗ്മെന്റക്ടമി എന്നിങ്ങനെ പല വിധത്തിലുണ്ട്. മറ്റൊന്നാണ് റേഡിയേഷൻ തെറാപ്പി അഥവാ റേഡിയോതെറാപ്പി. കീമോതെറാപ്പി, കീമോതെറാപ്പി മാത്രമോ അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കീമോതെറാപ്പി കൊടുത്ത് മുഴയുടെ വലിപ്പം കുറച്ചതിന് ശേഷം ശസ്ത്രക്രിയ ചെയ്യുന്ന അവസ്ഥ, അതിനെ നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി എന്ന് പറയും. അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീണ്ടും കീമോതെറാപ്പി കൊടുക്കുന്ന അഡ്ജുവന്റ് കീമോതെറാപ്പി, റേഡിയേഷന്റെ കൂടെ കീമോതെറാപ്പി കൊടുക്കുന്ന

0: കീമോ റേഡിയേഷൻ എന്നിങ്ങനെ പല തരത്തിലും ഈ കീമോതെറാപ്പി ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസകോശാർബുദ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു കണ്ടുപിടുത്തമാണ് ടാർജറ്റഡ് തെറാപ്പി. അതായത് അർബുദത്തിന് കാരണമായ ജനിതക മ്യൂട്ടേഷൻ കണ്ടുപിടിച്ച് അത് മാറ്റുന്നതിനായുള്ള മരുന്ന് നൽകിയാണിത് ചെയ്യുന്നത്. ഈ ചികിത്സ കൂടുതലായും നൽകുന്നത് സ്റ്റേജ് 4 അല്ലെങ്കിൽ കൂടുതൽ വ്യാപിച്ച സന്ദർഭങ്ങളിലാണ്. ഈ മരുന്നുകൾ പലപ്പോഴും ഗുളിക രൂപത്തിലാണ് നൽകുന്നത്. അതിനാൽ തന്നെ പലപ്പോഴും രോഗി തനിക്ക് ക്യാൻസർ ആണെന്നുള്ള വിവരം പോലും അറിയില്ല. അതുമൂലം ആ ഭയവും മറ്റും കുറയാനും സാധിക്കുന്നു. കൂടാതെ സാധാരണ കീമോതെറാപ്പിക്ക് പറയാവുന്ന പല പാർശ്വഫലങ്ങളിലും ഒന്നായ മുടികൊഴിച്ചിലും മറ്റും ഇതിൽ താരതമ്യേന കുറവുമാണ്. അഡിനോകാർസിനോമ വിഭാഗത്തിൽ ആണ് ഇത് ഏറ്റവും ഫലപ്രദം. മറ്റൊരു പുതിയ ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. രോഗം വ്യാപിച്ചു കഴിഞ്ഞ് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പാലിയേറ്റീവ് ചികിത്സ കൊടുക്കാറുണ്ട്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് രോഗം പ്രതിരോധിക്കുക, വരാതിരിക്കുക എന്നുള്ളതാണ്. അതിനാൽ തന്നെ പുകവലിക്കാതിരിക്കുക. ഇനി നിങ്ങൾ പുകവലിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്നത് നിർത്തുക. കാരണം സിഗരറ്റിന്റെ എണ്ണവും വലിക്കുന്ന കാലയളവും കൂടുന്നതിനനുസരിച്ച് രോഗസാധ്യതയും സങ്കീർണതയും കൂടുന്നു. മറ്റൊന്ന്, ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക. സ്ഥിരമായി വ്യായാമം ചെയ്യുക. പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ശ്വാസകോശാർബുദം മാത്രമല്ല മറ്റു പല അർബുദങ്ങളിൽ നിന്നും എന്തുകൊണ്ടും പ്രൊട്ടക്ഷൻ തന്നെയാണ്. മറ്റൊന്നാണ് ലങ് ക്യാൻസർ സ്ക്രീനിങ്. അതായത് ലോ ഡോസ് CT. CT സാധാരണ ഉപയോഗിക്കുന്ന CTയേക്കാൾ കുറച്ച് കുറഞ്ഞ അളവിൽ റേഡിയേഷൻ ഉള്ള രീതിയിൽ ലോ ഡോസ് CT ഉപയോഗിച്ച് 50 മുതൽ 80 വയസ്സിനിടയിൽ പ്രായമുള്ളവരിലാണ് ലങ് ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നത്. ഈ കാലയളവിൽ 20 pack a year കൂടുതൽ പുകവലിക്കുന്നവരോ അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ പുകവലി നിർത്തിയവരിലോ ആണ് ലങ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്നത്. ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ശ്വാസകോശ വിഭാഗത്തിൽ രോഗനിർണയത്തിനായുള്ള ചെസ്റ്റ് എക്സ്റേയും മെഡിക്കൽ കോളേജിൽ CT സ്കാനും ബ്രോങ്കോസ്കോപ്പി, സ്പ്യൂട്ടം സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ലഭ്യമാണ്.
1: ശ്വാസകോശാർബുദത്തിലെ ചികിത്സകളെക്കുറിച്ച് പറഞ്ഞത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദയാണ്.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.
3: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: QR കോഡ് സ്കാൻ ചെയ്യൂ, 5,000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
9: UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
10: RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
12: അഴുക്കകറ്റും റയാൻ പിങ്ക്.

0: Soaps liquid detergent.
1: A product of Rayan Soaps and Detergents.
2: 102.7 Manjiri FM.
3: നാല് മണിപ്പൂക്കൾ.
4: പ്രിയപ്പെട്ടവരെ, നാല് മണിപ്പൂക്കൾ തുടരുകയാണ്. വേനലായാലും മഴയായാലും മഞ്ഞായാലും കർഷകർ അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. കൂടാതെ കർഷകരുടെ ഉന്നമനത്തിനായി കൊണ്ടുവരുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? കേൾക്കാം ചിലത്.
5: കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. ഈ ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കണം. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകളായ കരമടച്ച രസീതി, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴിയും ഫാർമർ ID രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547070773 അല്ലെങ്കിൽ 04872370773 എന്നീ നമ്പറുകളിൽ ഈ മാസം 22-ാം തീയതിക്കുള്ളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. 1100 രൂപയാണ് പരിശീലന ഫീസ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 8547070773, 04872370773. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 26-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admission.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ പറയാം: 04872438139. ആവർത്തിക്കാം: 04872438139. കേരള കാർഷിക സർവകലാശാല ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ മാസം 29 കശുമാവ് കൃഷി സാധ്യതകൾ എന്ന വിഷയത്തിൽ കൊച്ചി കശുമാവ് കൊക്കോ വികസന ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിക്കുന്നു. ഈ സെമിനാറിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷനു വേണ്ടി ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നേരിട്ടോ ഇനി പറയുന്ന നമ്പറുകളിലോ ബന്ധപ്പെടുക. നമ്പറുകൾ പറയാം: 85473549, 04832848239. നമ്പറുകൾ വീണ്ടും പറയാം: 85473549, 04832848239.
4: പ്രിയപ്പെട്ടവരെ, കർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഇനിയൊരു ഗാനം കേൾക്കാം. നാടക ഗാനമാണ് ചിലപ്പതികാരം എന്ന നാടകത്തിൽ നാടകത്തിനു വേണ്ടി ഇല്ലാത്ത ആലപിച്ചത്.

0: നാല് മണിപ്പൂക്കൾ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽ ഇ ഡി ടി വി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: സി എച്ച് സെന്റർ, മഞ്ചേരി. കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു,

0: ആരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
0: ഏത്, നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
10: പ്രിയപ്പെട്ടവരെ, 4 മണിപ്പൂക്കൾ തുടരുകയാണ്. June 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. യോഗ എന്നത് വെറുമൊരു വ്യായാമമല്ല, ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു ജീവിത ശീലമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയൂ. പറയുന്നത് കോട്ടയ്ക്കൽ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
11: ആരോഗ്യമെന്നത് രോഗമില്ലായ്മ മാത്രമല്ല, ആരോഗ്യമെന്നത് ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ശാന്തി, വികാരങ്ങളുടെ സന്തുലിതാവസ്ഥ, സാമൂഹിക ഐക്യം, ആത്മീയ സംതൃപ്തി, ഇവയെല്ലാം ഒരുമിച്ചുള്ളൊരവസ്ഥയാണ്. ഇന്നത്തെ ലോകം ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് വിളിക്കുന്നത് ഇതേ ആശയം തന്നെയാണ്. ഒരു ഉദാഹരണത്തിന്, ഒരാൾ ഒരു കാറ് വാങ്ങി, ദിവസവും കാറ് കഴുകും, അതിനെ തിളക്കി വയ്ക്കും, പക്ഷെ എഞ്ചിൻ പരിശോധിക്കാറില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കാറ് കേടായി. അപ്പോഴാണ് മെക്കാനിക് പറയുന്നത്, പുറത്തെ തിളക്കത്തിലല്ല പ്രധാനം, അകത്തെ പ്രവർത്തനമാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. പുറമേ എല്ലാം നന്നായി തോന്നാം, പക്ഷേ മനസ്സ് തളർന്നിരിക്കാം, ശരീരം ക്ഷീണിച്ചിരിക്കാം, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കാം. അവിടെയാണ് യോഗ നമ്മളെ സഹായിക്കുന്നത്. 2014 ഐക്യരാഷ്ട്രസഭ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. 177 രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു. എന്തുകൊണ്ടാണ് June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി തിരഞ്ഞെടുത്തത്? പ്രകാശം കൂടുതൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസമാണ് June 21. പ്രകാശത്തിന്റെയും ഊർജത്തിന്റെയും ബോധോദയത്തിന്റെയും പ്രതീകമായ ഈ ദിവസം തന്നെയാണ് യോഗാഡേയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് ലോകത്ത് വിവരങ്ങളുടെ കുറവില്ല, പക്ഷെ സമാധാനത്തിന് കുറവുണ്ട്. ബന്ധങ്ങളുടെ കുറവില്ല, പക്ഷെ അടുപ്പത്തിന്റെ കുറവുണ്ട്. സൗകര്യങ്ങളുടെ കുറവില്ല, പക്ഷേ സംതൃപ്തിക്ക് കുറവുണ്ട്. ഇവിടെയാണ് യോഗയുടെ പ്രസക്തി. പതഞ്ജലി മഹർഷി പറഞ്ഞത് യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. അതായത് മനസ്സിന്റെ എപ്പോഴുമുള്ള ചാഞ്ചാട്ടങ്ങളെ, ഓവർ തിങ്കിങ് ആവാം, ആങ്സൈറ്റി ആവാം, ഒസിഡി ആവാം, ഇവയൊക്കെ ശാന്തമാക്കുന്നതാണ് യോഗ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്നാണ്. ഓരോ ആത്മാവും ദിവ്യത്വത്തിന്റെ സാധ്യത വഹിക്കുന്നു. യോഗ അതിനെയും ഉണർത്താനുള്ള മാർഗമാണ്. നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷനാക്കി നമ്മളെ മാറ്റാം. എന്നും നമ്മൾ മൊബൈൽ ഫോണിനെ ചാർജ് ചെയ്യുന്നു, നമ്മുടെ മനസ്സ് ചാർജ് ചെയ്യാനാണ് യോഗ. എന്നും ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ, എന്നും ഭക്ഷണം കഴിക്കുന്ന പോലെ, എന്നും അഭ്യസിക്കേണ്ടതാണ് യോഗ. നിരന്തരമായുള്ള അഭ്യാസമാണ് ശീലമായി മാറുന്നത്. അത് ഉപബോധ മനസ്സിൽ മാറ്റങ്ങളുണ്ടാക്കി നമ്മളറിയാതെ തന്നെ പല സാഹചര്യങ്ങളിലും നമുക്ക് സമചിത്തരായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനം ഒരാഘോഷം മാത്രമല്ല, അത് ജീവിതത്തിൽ ആരോഗ്യവും മാനസിക സന്തുലിതാവസ്ഥയും ഉണ്ടാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്.
10: പ്രിയപ്പെട്ടവരെ, അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടയ്ക്കൽ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? അതെ, യോഗ എന്നത് വെറും വ്യായാമമല്ല, യോഗ ശരീരത്തിന്റെ വഴക്കം വർദ്ധിപ്പിക്കുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നു, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നു, മനസ്സിനും ശരീരത്തിനും ശാന്തത നൽകുന്നു. അങ്ങനെ അതിവേഗം ഓടുന്ന ഇന്നത്തെ ലോകത്ത് കുറച്ച് നിമിഷങ്ങൾ സ്വയം കണ്ടെത്താനുള്ള

അവസരമാണ് നമുക്ക് യോഗ നൽകുന്നത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതശൈലിയാണ് യോഗ. 4 മണിപ്പൂക്കളിൽ ഇനിയൊരു പാട്ട് കേട്ടാലോ? പാടിയത് വിധു പ്രതാപ്.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 12,990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
7: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയപ്പെട്ടവരെ, 4 മണിപ്പൂക്കൾ ഇതാ തുടരുകയാണ്. വെറുപ്പ്

0: എന്ന വികാരം നമ്മളിൽ ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അനീസാനിയുടെ ഈ വാക്കുകളൊന്നു കേൾക്കാം.
1: എനിക്ക് എന്നെ വെറുക്കുന്നവരെ വെറുക്കാൻ സമയമില്ല. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന തിരക്കിലാണ്. ചാർലി ചാപ്ലിന്റെ വാക്കുകളാണിത്. വെറുപ്പ് എന്ന വികാരം മനുഷ്യ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ്. അത് ചിലപ്പോൾ പ്രകടമായി വരാം, ചിലപ്പോൾ മറഞ്ഞിരിക്കാം. എന്നാൽ ഈ വികാരം നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. വെറുപ്പ് ഒരു വ്യക്തിയോടോ ഒരു വിഭാഗത്തോടോ ഒരു ആശയത്തോടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോടോ ഉള്ള തീവ്രമായ അനിഷ്ടമോ വിദ്വേഷമോ ശത്രുതയോ ആണ്. ഇത് പലപ്പോഴും നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നു. ചിലപ്പോൾ വെറുപ്പൊരു താൽക്കാലിക വികാരമായിരിക്കാം. ഒരു വ്യക്തി നമ്മോട് ചെയ്ത തെറ്റിന്റെ ഫലമായി ഉണ്ടാകുന്നത്. എന്നാൽ ചിലപ്പോൾ ഇത് ആഴത്തിലുള്ള വേർതിരിക്കപ്പെടാത്ത വിദ്വേഷമായി മാറാം. അത് വ്യക്തികൾക്കിടയിലോ സമൂഹങ്ങൾക്കിടയിലോ വിഭജനം സൃഷ്ടിക്കുന്നു. വെറുപ്പിന്റെ ഉറവിടം മനസ്സിലാക്കാൻ മനുഷ്യ മനസ്സിന്റെ സങ്കീർണതയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. വെറുപ്പിന്റെ പ്രധാന ഉറവിടം ഭയമാണ്. നമുക്കറിയാത്തതിനോ നമ്മെ ഭീഷണിപ്പെടുത്തുന്നതിനോ നമ്മുടെ സുരക്ഷിതത്വത്തിന് വെല്ലുവിളിയാകുന്നതിനോ നാം പലപ്പോഴും വെറുപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വ്യത്യസ്ത സംസ്കാരങ്ങളോടോ മതങ്ങളോടോ ഉള്ള വെറുപ്പ് പലപ്പോഴും അവയെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നോ അവ നമ്മുടെ ജീവിത രീതിയെ തകർക്കുമെന്ന ഭയത്തിൽ നിന്നോ ഉണ്ടാകുന്നു. മറ്റൊരു വ്യക്തിയുടെ നേട്ടങ്ങളോ സന്തോഷമോ വിജയമോ നമ്മിൽ അസൂയ ഉണ്ടാക്കുമ്പോൾ അത് വെറുപ്പായി മാറാം. അവനെന്താണ് ഇത്രയും ലഭിച്ചത്? ഞാൻ അതിനർഹനല്ലേ? ഇത്തരം ചിന്തകൾ വെറുപ്പിന്റെ വിത്തുകൾ പാകുന്നു. ഒരാൾ നമ്മോട് ചെയ്ത തെറ്റിന്റെ ഫലമായി ഉണ്ടാകുന്ന വെറുപ്പ് പ്രതികാരത്തിന്റെ രൂപത്തിൽ പ്രകടമാകാം. അവൻ എന്നെ അപമാനിച്ചു, ഞാൻ അവനോടൊരിക്കലും ക്ഷമിക്കില്ല എന്ന ചിന്ത വെറുപ്പിനെ വളർത്തുന്നു. ഇനി വെറുപ്പിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വെറുപ്പ് ഒരു വ്യക്തിഗത വികാരം മാത്രമല്ല, അത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷമാണ്. വെറുപ്പ് മനസ്സിനെ വിഷലിപ്തമാക്കുന്നു. ശരീരത്തിന് ഹാനികരമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് കാരണമാകുന്നു. വെറുപ്പ് മനസ്സിൽ കുടികൊള്ളുമ്പോൾ നമ്മുടെ സന്തോഷവും ശാന്തിയും നഷ്ടപ്പെടുന്നു. വെറുപ്പ് ബന്ധങ്ങളെ തകർക്കുന്നു. കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായുള്ള ബന്ധം ശിഥിലമാക്കുന്നു. ഒരു ചെറിയ തെറ്റിദ്ധാരണ വെറുപ്പായി മാറി ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന വിദ്വേഷത്തിന് കാരണമാകാം. വെറുപ്പ് വിഭജനത്തിനും സംഘർഷത്തിനും കാരണമാകുന്നു. മതം, ജാതി, വർഗം, ഭാഷ എന്നിവയുടെ പേര് പറഞ്ഞു നടക്കുന്ന വെറുപ്പ് അക്രമങ്ങൾക്കും യുദ്ധങ്ങൾക്കും വരെ വഴിവെക്കുന്നു. ഈ വെറുപ്പിനെ എങ്ങനെ മറികടക്കാം? ഇത് എളുപ്പമുള്ള കാര്യമല്ല, എന്നാൽ അസാധ്യവുമല്ല. ആദ്യപടിയായി നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടോ എന്ന് തിരിച്ചറിയണം. ഞാൻ എന്തിനാണ് ഈ വ്യക്തിയെ വെറുക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. കാരണം മനസ്സിലാക്കിയാൽ അതിനെ നേരിടാൻ എളുപ്പമായിരിക്കും. ക്ഷമിക്കുക എന്നത് ഒരു ദൗർബല്യമല്ല, ശക്തിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ക്ഷമിക്കുന്നവൻ ശക്തനാണ്. മറ്റൊരാളുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് ചിന്തിക്കുക. സഹാനുഭൂതി വെറുപ്പിന്റെ വിഷം കുറയ്ക്കാൻ സഹായിക്കും. പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് വെറുപ്പിന് കാരണം. തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് ഈ തെറ്റിദ്ധാരണകളെ ഇല്ലാതാക്കും.
0: പ്രിയപ്പെട്ടവരെ കേട്ടല്ലോ, വെറുപ്പ് എത്രത്തോളം ദോഷകരമായി നമ്മളെ ബാധിക്കുന്നുവെന്ന്. സംസാരിച്ചത് അനീസ ആനിയാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ?
8: അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
10: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
11: ആയിഷ ഗർഭിണിയാണോലേ?
12: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
11: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
13: അതപ്പൊ നന്നായി. ഞങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
11: തന്നെയോ? അതേതായാലും നന്നായി.
13: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
11: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
14: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത

0: രക്തരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
0: FM പ്രധാന വാർത്തകൾ.
3: PM വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം ഏകദേശം 2400 കോടി രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചതായും മുഖ്യമന്ത്രി. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ ഹോംഗാർഡുമാരായി നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടപടി സെൻസസിന്റെ ഭാഗമാകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. ഈ മാസം 23 നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഭാഗ്യചിഹ്നം ഹോനോ ഹോൻ സ്കൂൾ പര്യടനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30.
0: FM പ്രധാന വാർത്തകൾ.
4: ട്രെയിൻ സമയം.
3: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: ഇന്നത് മുഹസിന നൂറുല്ലമീൻ. ഓണത്തിനായുള്ള പൂക്കളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ചെണ്ടുമല്ലി പച്ചക്കറി തൈകളുടെ നടീൽ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കായുള്ള പകൽ പരിപാലന കേന്ദ്രമായ സ്നേഹവീടിന്റെ മുറ്റത്താണ് തൈകൾ നട്ടത്. 20 വയോജനങ്ങളുള്ള സ്നേഹവീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പോഷകത്തോട്ടം തയ്യാറാക്കുകയാണ് ലക്ഷ്യം. ഓണത്തിനുള്ള വിളവെടുപ്പിന് ശേഷം കുടുംബശ്രീ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയിലൂടെ തുടർ കൃഷിക്ക് തുടക്കമിടും. കുടുംബശ്രീ ചെയർപേഴ്സൺ T.സൗമ്യ അധ്യക്ഷയായി. മൺസൂൺ കാലത്ത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾക്കെതിരായി മലപ്പുറം ജില്ലാ ഭരണകൂടം നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 തുടക്കമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P.A. ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇന്നു മുതൽ ഈ മാസം മുപ്പത് വരെയാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിരോധ ക്യാമ്പയിനായ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 ക്യാമ്പയിൻ നടക്കുക. സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം. വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
4: നാട്ടുവൃത്താന്തം.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 28 സെക്കൻഡും. 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്. ഇതിൽ 5:40

എഞ്ചിന് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ഭൂതല പ്രക്ഷേപണത്തിൽ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡിംഗ്സ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികൾ.

0: है ना, तो छोटा वाला नटखट था और दोनों बच्चों के बीच का आयु का अंदर जो है 2 साल का था। बड़ा छोटे से 2 साल बड़ा था और छोटा बड़े से 2 साल छोटा था, बिल्कुल ठीक। और बड़ा कौन सी कक्षा में पढ़ता था?
1: पांचवी कक्षा में
0: पढ़ता था और नटखट छोटा वाला जो है तीसरी कक्षा में पढ़ता था। दोनों जो है घर से स्कूल तक और स्कूल से घर तक साथ साथ जाते थे, पैदल जाते थे और साथ साथ जाते थे। പിന്നെ മനസ്സിലായത് കഥയിലെ
1: രണ്ട്
0: കുട്ടികൾ, ആൺകുട്ടികളുടെ കഥയാണ് അല്ലേ? അതിലെ മൂത്ത കുട്ടിയുടെ പേരാണ്
1: ഝട്ട്പട്ട്.
0: ഝട്ട്പട്ട് എന്ന പേരിന്റെ അർത്ഥം എന്തോന്നാണ്?
1: പെട്ടെന്ന്,
0: എടുപിടിന്ന് ചെയ്യുന്ന, അതെ, പെട്ടെന്ന് കാര്യം, അതാണ് ഝട്ട്പട്ട്. അതുപോലെ രണ്ടാമത്തെ ചെറിയ കുഞ്ഞിന്റെ പേരാണ് നട്ട്കട്ട്. അതിന്റെ അർത്ഥം എന്തോന്നാണ്? കുസൃതി. അപ്പൊ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. മൂത്ത ആളെ ഏത് ക്ലാസ്സിലാ പഠിച്ചിരുന്നത്?
1: പാഞ്ചുവി
0: മീൻസ് 5ാം ക്ലാസ്സിലായിരുന്നു. ചെറിയ കുട്ടി ഏത് ക്ലാസ്സിലായിരുന്നു?
1: 3ാം ക്ലാസ്സിലായിരുന്നു.
0: അപ്പൊ ഇവരെങ്ങനെയാ സ്കൂൾ വരെ പോകുന്ന? രണ്ടുപേരും ഒരുമിച്ച്. സാത് സാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഒരുമിച്ചാണ് പോകുന്നതും അതുപോലെ തിരിച്ച് വരുന്നതും. സാത് ഹി സ്കൂൾ ജാത്തേ തേ ഓർ സാത് ഹി വാപ്പസ് ആത്തേ തേ. മനസ്സിലായോ? തോ അഗ്ല ഖണ്ഡ് ദേഖിയേ. വേ ഏക് ഗാവ് മേ രഹതേ തേ, സ്കൂൾ ഉൻകേ ഗാവ് മേ നഹി, ദൂർ ദൂസ്രേ ഗാവ് മേ ഥാ. वहां तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था। जाते समय रास्ते में उन्हें कई चीजें मिलती थी, पोकर, बरगद, खेत, बाग, नाला और नदी। वापस आने पर भी रास्ते में उन्हें कई चीजें मिलती थी, नदी, नाला, बाग, खेत, बरगद और पोकर। कृष्णप्रिया जरा पढ़िए।
1: वे एक गांव में रहते थे, स्कूल उनके गांव में नहीं, दूर दूसरे गांव में था, वहां तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था। जाते समय रास्ते में उन्हें कई चीजें मिलती थी, पोकर, बरगद, खेत, बाग, नाला और नदी। वापस अपने पर भी रास्ते में उन्हें कई चीजें मिलती थी, नदी, नाला, बाग, खेत, बरगद और पोकर।
0: ओके, बहुत अच्छा। बताइए, क्या स्कूल उनके गांव में था?
1: नहीं।
0: तो कहाँ था स्कूल?
1: दूर दूसरे गांव में।
0: दूर दूसरे गांव में। वहां तक दोनों बच्चे कैसे जाते थे?
1: पैदल
0: जाते थे। रास्ते में वो बहुत से चीजें देख के जाते थे। अच्छा, देखिए जरा क्या क्या देख के जाते थे, हम पढ़ेंगे। देखिए, वे एक गांव में रहते थे। दोनों बच्चे कहाँ रहते थे? एक गांव में रहते थे। गांव मतलब क्या होता है? छोटा सा विलेज, है ना, विलेज को गांव कहते हैं। और वहां पर जो है क्या नहीं था? वहां पर
1: स्कूल
0: नहीं था। तो इनका स्कूल जो है एक दूसरे गांव में था। वहां तक के बच्चे पैदल जाते थे और रास्ते में बहुत से चीजें थी, मतलब देखने के लिए बहुत से दृश्य थे। क्या क्या थे? पोकर था, बरगद था, खेत था, बाग था, नाला था और नदी। पोकर क्या होता है? पोकर, छोटे पोंड को पोकर कहते हैं। और बरगद, बरगद का पेड़ तो आप जानते होंगे, बनियन ट्री, है ना, आलमारा, उसको बरगद कहते हैं। और खेत क्या होता है?
1: वायल।
0: हाँ, वायल ने आना खेत अन्न पड़ा अल। പിന്നെ बाग, बाग मतलब
1: പൂന്തോട്ടം।
0: ആ, പൂന്തോട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ തോട്ടം, തോട്ടം എന്നാണ് ഉദ്ദേശം ബാഗ്। और नाला, नाला किसे कहते हैं?
1: ओड़ा।
0: हाँ, सबाश, ओड़ेयाण नाले എന്ന് പറയുന്നത്। പിന്നെ കാണുന്ന എന്തോന്നായിരുന്നു? നദി അല്ലേ, നദി, റിവർ। വാപ്പസ് ആനെ പർ ഭി, രാസ്തെ മേ ഉനെ കൈ ചീസേ മിൽതി തി, യഹി സാരി ചീസേ ജോ ഹൈ വാപ്പസ് ആനെ പർ ഭി ഉനെ ദേഖ്നേ കോ മിൽതി തി। ജൈസെ ഇധർ സേ വഹാ തക് ജാതേ വഖ്ത് പഹലെ ക്യാ ദേഖ്തേ തേ? പോക്കർ ദേഖ്തേ തേ। തോ വഹാ സേ ഇധർ ആതേ വഖ്ത് പഹലെ വോ ക്യാ ദേഖ്തേ ഹൈ? നദി, നാല, खेत, बरगद, फिर पोकर। इस तरह से ये नजारे इनको देखने को मिलते थे। ഈ രണ്ട് കുട്ടികളും ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിൽ എന്തില്ലായിരുന്നു?
1: സ്കൂളില്ലായിരുന്നു.
0: അപ്പം സ്കൂൾ എവിടെയായിരുന്നു? മറ്റൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമം വരേക്ക് ഇവരെങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്?
1: നടന്ന്,
0: കാൽനടയായിട്ടാണ് രണ്ട് സഹോദരങ്ങളും പോയിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കാഴ്ചകൾ കാണുന്നത്? അതുപോലെ തന്നെ ഇവർക്കും ഒത്തിരി കാഴ്ചകൾ കാണാൻ കിട്ടുമായിരുന്നു. എന്തൊക്കെയുണ്ടായിരുന്നു? പോക്കർ. പോക്കർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചെറിയ കുളത്തിനെയാണ് എന്തോ പറയുന്നത്, പോക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അങ്ങനെ പോക്കർ, ചെറിയ കുളം കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബർഗദ്. ബർഗദ് എന്ന് വെച്ചാൽ എന്തോ ആണ്?
1: ആൽമരം.
0: ആൽമരം കാണാൻ

ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായിരുന്നത്? ഖേത്ത്. ഖേത്ത് എന്ന് വെച്ചാൽ എന്താണ്? വയൽ കാണാൻ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ടോ ബാഗ്. ബാഗ് തോട്ടം അല്ലേ? തോട്ടം ഉണ്ടായിരുന്നു. മീൻസ് പൂന്തോട്ടം ആവാം, അല്ലെങ്കിൽ ഫലങ്ങളുടെ തോട്ടം ആവാം, അങ്ങനെ തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? നാല. നാല എന്താണ്? ഓട. ഓട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നദി. അപ്പൊ ഇതെല്ലാം കണ്ട് കണ്ടാണ് ഇവർ എവിടെ പോയിരുന്നത്? സ്കൂളിലേക്ക് പോയിരുന്നത്. തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴും ഇതേപോലെ എന്താണ്, ഇപ്പൊ ഇവിടുന്ന് അസെൻഡിങ് ഓർഡറിൽ പോകുമ്പോലെ തന്നെയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ എന്താണ്, ആ ഡിസെൻഡിങ് ഓർഡറിൽ. അത് കണ്ട് ഇങ്ങി വരുമായിരുന്നു. ഇങ്ങനായിരുന്നു അവർ എന്നും കണ്ടിരുന്ന കാഴ്ചകൾ. ഝട്ട്പട്ട് തേസ് തേസ് ചൽതാ ഥാ നട്ട്കട്ട് ധീരേ ധീരേ ഝട്ട്പട്ട് ബർഗത് തക് പോഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് പോക്കർ തക് ഹി പോഞ്ചാ ഹോത്താ ഝട്ട്പട്ട്.

0: तक नटखट पोकर तक ही पहुंचा होता। झटपट भाग तक पहुंच जाता, तब तक नटखट खेत तक ही पहुंचा होता। झटपट नदी तक पहुंच जाता, तब तक नटखट नाले तक ही पहुंचा होता। माँ की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटखट को अपने साथ ही रखना है। जनता पढ़िए।
1: झटपट तेज तेज जलता था, नटखट धीरे धीरे झटपट बरगद तक पहुंच जाता, तब तक नटखट पोकर तक ही पहुंचा होता। झटपट बाग तक पहुंच जाता, तब तक नटखट खेत तक ही पहुंचा होता। झटपट नदी तक पहुंच जाता, तब तक नटखट नाले तक ही पहुंचा होता। माम की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटखट को अपने साथ ही रखना है।
0: तो देखिए बच्चों, झटपट जो है जैसे उनका नाम है वैसे ही तेज तेज चलता था, और नटखट धीरे धीरे, बिल्कुल उसके ऑपोजिट। तेजी का विलोम शब्द क्या होता है?
1: धीरे
0: धीरे। हाँ, मीन दोनों में बहुत अंतर था। वो तेजी से चलता था तो नटखट छोटा वाला धीरे धीरे चलता था। झटपट बरगद तक पहुंचा होता, तब नटखट कहाँ तक पहुंचता है? पोकर तक ही। जब झटपट जो है बरगद तक पहुंच जाता है, तब छोटा वाला नटखट जो है कहाँ तक पहुंचता है? वो धीरे धीरे जाता है ना, वो कहाँ तक पहुंचता है? पोकर तक ही पहुंचा होता है। और जब झटपट बाग तक पहुंच जाता है, तब नटखट कहाँ तक पहुंचता है? खेत तक ही पहुंचा होता है। और इसी तरह जब झटपट नदी तक पहुंच जाता है, तब छोटा नटखट कहाँ तक पहुंचता है?
1: नाले
0: तक ही पहुंचा होता है। तो झटपट से माँ का एक हिदायत थी। हिदायत मतलब क्या होता है? इंस्ट्रक्शन, निर्देश। हाँ, क्या बताया था माँ ने उसे? कि छोटे का ध्यान रखना। इसी वजह से बीच बीच में झटपट को क्या करना पड़ता है? रुकना पड़ता है अपने छोटे भाई का ध्यान रखने के लिए। എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഝട്ട്പട്ട് വളരെ വേഗത്തിൽ പോകുന്ന ആളായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിൽ വരെയും വീട്ടിൽ നിന്ന് സ്കൂൾ വരെയൊക്കെ പോകുമ്പോ പെട്ടെന്ന് വളരെ വേഗത്തിൽ പോകുന്ന ആളായിരുന്നു ഝട്ട്പട്ട്. പേര് പോലെ തന്നെ പെട്ടെന്ന് പോകും. എന്നാൽ നട്ട്കട്ട് ആണെങ്കിലോ നേരെ തിരിച്ചായിരുന്നു, പതിയെ നടക്കത്തുള്ളൂ, പതിയെ പോകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഝട്ട്പട്ട് ബർഗദിന്റെ അവിടെ എത്തുമ്പോ നട്ട്കട്ട് എവിടെ എത്തത്തുള്ളൂ? ആ പോക്കറിന്റെ അവിടെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഝട്ട്പട്ട് എവിടെ എത്തുമ്പോ? ബാഗിന്റെ അവിടെ എത്തുമ്പോഴേക്കും നട്ട്കട്ട് എവിടെ എത്തത്തുള്ളൂ? ഖേത്തിന്റെ അവിടെയുള്ളൂ. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയലിലെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഝട്ട്പട്ട് നദി വരെ എത്തുമ്പോൾ നട്ട്കട്ട് എവിടെയാണ് എത്തുന്നത്? നാലയിലെ എത്തത്തുള്ളൂ. പക്ഷേ ഝട്ട്പട്ടിന്റെ അടുത്ത് അമ്മ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? ചെറിയ അനിയനെ ശ്രദ്ധിച്ചോളണം, അവനെ കൂടെ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിട്ടങ്ങ് പോകാനും ഝട്ട്പട്ടിന് കഴിയില്ല. ഓക്കെ, തോ ബച്ചോ ആജ് കി കക്ഷ യഹാ സമാപ്ത ഹോത്തി ഹേ. അച്ഛേ സേ പഠിക്കേ ആനാ, അഗ്ലി കക്ഷ മേ മേ പ്രശ്ന പൂച്ചൂംഗി.
1: ധന്യവാദ് അധ്യാപിക ജീ.
0: അച്ഛ ബച്ചോ, ധന്യവാദ്.
2: അഭി തക് ആപ് സുൻ രഹേ തേ ഹിന്ദി പാഠ്. അധ്യാപിക തേ പ്രമീള കുമാരി പി എൽ. ഛാത്രായം തി കൃഷ്ണപ്രിയ ഓർ ജനിത. ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പാഠ് യഹീ സമാപ്ത ഹോതാ ഹേ. നമസ്കാർ.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി സ്പൈസ്.
1: ഹലോ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ ജോയിനിങ് മീ ഓൺ സ്പൈസ് ദ വോയിസ് ഓഫ് ഹോപ്പ്. ഐ എം ചേതൻ, യുവർ ആർജെ. വെൽക്കം ടു അനദർ ഇൻസ്പയറിംഗ് എപ്പിസോഡ് വിച്ച് വിൽ ഷോർലി ട്രാൻസ്ഫോം യുവർ ഐഡിയ ഓഫ് വാട്ട്

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ്, രാധിക തിലക് എന്നിവർ ആലപിച്ചത്. രചന യൂസഫലി കച്ചേരി, സംഗീതം മോഹൻ സിതാര.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കർഷക സമൃദ്ധിയുടെ വിളപ്പുതിമ.
1: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഗ്രാമങ്ങളുടെ ഉന്നമനമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ നാഴികക്കല്ല് എന്ന തിരിച്ചറിവിലൂടെ ഗ്രാമങ്ങളെയും ഗ്രാമവാസികളെയും സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് സർക്കാർ നാളിതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാർഷിക മേഖലയിൽ നിന്നും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കൂൺ ഗ്രാമം. കൂൺ കൃഷിയിലൂടെ മികച്ച സ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് നമ്മുടെ വനിതകളെ, അഭ്യസ്തവിദ്യരെ, ചെറുപ്പക്കാരെയൊക്കെ കൂൺ കൃഷിയുടെയും അനുബന്ധ മേഖലയുടെയും സാധ്യതകളിലേക്ക് കൈപിടിച്ചുയർത്തി മികച്ച സംരംഭകരാക്കി മാറ്റുന്നതിനാണ് കൃഷിവകുപ്പ് കൂൺ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കൃഷിരീതികൾ, വിളവെടുപ്പ്, സംഭരണം തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനം നൽകി യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള ധനസഹായം നൽകി വിൽപ്പനയ്ക്കുള്ള വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ച് സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇടം നൽകി അങ്ങനെ എല്ലാതരത്തിലും ഒപ്പം നിന്നാണ് കൂൺ ഗ്രാമത്തിന്റെ ഭാഗമായ സംരംഭകരെ SHM ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ രംഗത്തേക്ക് കടന്നുവന്നവർക്ക് പരാജയങ്ങളില്ല, വിജയക്കുതിപ്പുകൾ മാത്രം. കൂൺ കൃഷി മേഖലയിൽ നിന്നും ലക്ഷത്തിലധികം രൂപ പ്രതിമാസം വരുമാനമുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമുക്ക് കൂൺ ഗ്രാമം പദ്ധതിയിലൂടെ നിരവധി സഹായങ്ങൾ ഘട്ടംഘട്ടമായി ലഭിച്ച ഒരു വീട്ടമ്മയായ സംരംഭകയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മില്ലിന് സമീപം വിളയിൽ വീട്ടിലെ ശ്രീമതി താജുന്നിസ ഇന്ന് 2 ലക്ഷം രൂപ പ്രതിമാസം സമ്പാദിക്കുന്ന സംരംഭകയാണ്. ഭർത്താവിനെ സഹായിക്കാൻ ചെറിയ രീതിയിൽ ആരംഭിച്ച കൂൺ കൃഷിയോടൊപ്പം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി മുൻനിര ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഇടം പിടിച്ചിരിക്കുകയാണ്. കാർഷിക പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമായ ശ്രീമതി താജുന്നീസ കടന്നുവന്ന വഴികൾ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
3: ഹസ്ബൻഡിനെ സഹായിക്കുക, കുടുംബം മുന്നോട്ട് പോകാൻ പല ഇത് വേണമല്ലോ. അപ്പം എന്നാൽ കഴിയുന്ന സഹായം കൊണ്ട് തുടങ്ങാം എന്ന് കുട്ടികളൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കൊരു കുടുംബത്തിന് വേണ്ടല്ലോ. അപ്പൊ സഹായം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ എന്റെ മാതാപിതാക്കൾ കർഷകരാണ്, അതിൽ നിന്നും ഞാൻ കണ്ടു വളർന്നതാണ്. അപ്പൊ പ്രത്യേക ഒരു കൃഷിരീതി എന്ന് മനസ്സിലാക്കിയാണ് കൂൺ കൃഷിയിലോട്ട് വന്നത്. ആദ്യമേ ചെറിയ ചെറിയ രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. എനിക്ക് ആദ്യമേ ഒരു 5 ബെഡാണ് ഞാൻ ആദ്യമേ തുടങ്ങി, ചെറിയൊരു ഭാഗത്ത് തുടങ്ങി. ആ 5 ബെഡിൽ നിന്നും കൃഷി ചെയ്തു. അപ്പോൾ കൂണ് വിരിയുന്നുണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു പഴയ. പിന്നെ എനിക്ക് പേപ്പറിനകത്തൊക്കെ കണ്ട് വെള്ളയാണിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ട് അങ്ങനെ സഫീർ സാറിനെയാണ് വിളിച്ചത്. സാറ് എനിക്ക് പറഞ്ഞു തന്നു, അവിടെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാലും ഞാൻ സാറ് ഒരുപാട് പറഞ്ഞു തന്നതിന്റെ പേരിലും പുനലൂർ തന്നെ പല സ്ഥലത്തും ചെറിയ രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഭാഗമായി അതിലെല്ലാം ഞാൻ പങ്കെടുത്തു. എടുത്തതിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും 20 ബെഡുണ്ടാക്കി. ആ 20 ബെഡുണ്ടാക്കിയിരുന്ന സമയത്ത് നമ്മുടെ പുനലൂർ കൃഷിഭവനിലെ സുദർശൻ എന്ന് പറഞ്ഞ സാറായ അദ്ദേഹം ഇതറിഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ ട്രെയിനിങ്ങിനായിട്ട് നമ്മുടെ സദാനന്ദപുരത്ത് KVK വിട്ടു. അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിലാണ് കണ്ടാമെൻഷൻ മാറ്റുന്നത് എങ്ങനെ, എങ്ങനെ കണ്ടാമെൻഷൻ ഉണ്ടാകുന്നു, ഇത് വലുതാക്കുന്നത് എങ്ങനെയെന്നൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ 100 ബെഡ് വരെ ചെയ്തു. ആ 100 ബെഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സ്കൂളുകളിലെ ടീച്ചർ

0: ടീച്ചേഴ്സ്മാർക്കും മൃഗമൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തോണ്ടിരുന്നു. കൂൺ തോനയാകുമ്പോഴത്തെ വിപണനം തീരെ ഇല്ലാതായി. എന്നെ കൃഷിവകുപ്പ് നല്ലതുപോലെ സഹായിച്ചു. ഒരുപാട് സഹായം ചെയ്യാം. സച്ചമ്മ എന്നുള്ളൊരു സ്കീമിലൂടെയാണ് എനിക്ക് ആദ്യമേ 11,000 രൂപ തന്നു. അതിൽ ഞാൻ 100 ബെഡ് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഷെഡ് ഉണ്ടാക്കി. ആ 11,250 രൂപയുടെ ഷെഡ് കിട്ടി. 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 22,000 രൂപയുടെ ഒരു സ്കീം തന്നു. അതിൽ ഞാൻ വീട്ടിന്റെ മുകളിൽ വീട് വെച്ച് തുടങ്ങിയതിന് ശേഷം മുകളിലൊരു റൂഫിങ് ചെയ്തിട്ട് അതിന്റെ കയ്യിൽ ചെറിയ ഷെഡ് ഒരു 300 ബെഡിടാവുന്ന ഷെഡ് ഉണ്ടാക്കി. ആ 300 ബെഡ് കൊണ്ട് ഞാൻ നിലനിർത്തുന്നുകൊണ്ട് പോയി. അപ്പോഴെന്നെ ട്രെയിനിങ് ഭാഗമായിട്ട് പല സ്ഥലത്തും ട്രെയിനിങ് വീണ്ടും വീണ്ടും തന്നെ എനിക്ക് 21 ട്രെയിനിങ്ങോളം കൃഷി വകുപ്പിന് ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ മഷ്റൂം തോനെ ഉൽപ്പാദിപ്പിച്ചപ്പം വിപണനം കുറഞ്ഞ സമയത്താണ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലിട്ട് പോയത്. 2024 ബാംഗ്ലൂർ സിറ്റി സിആർഐയിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും വിപണന രീതിക്കും വിട്ടിരുന്നു. എന്നെ ഹിമാചൽ പ്രദേശിലെ DMR വിട്ടു. ഒരു 5 പൈസ എനിക്ക് ചെലവില്ല. ഫ്ലൈറ്റിലാണ് കൊണ്ടുപോയത്. തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ട്രെയിനിങ് എന്ന് പറയാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഒരു ട്രെയിനിങ്. ഇപ്പൊ എനിക്ക് സച്ചമ്മന്റെ സ്നേഹിതരായിട്ട് കൂൺ ഷെഡിന് 2 ലക്ഷം രൂപ അനുവദിച്ചു, കയ്യിൽ കിട്ടി. പാക്ക് ഹൗസിനുള്ള പൈസയും അനുവദിച്ചിട്ടുണ്ട്. അതും SHM സ്കീമിലാണ്. പിന്നെ SHM ഇതായിട്ടാണ് ഞാൻ കേരളാഗ്രഹ ബ്രാൻഡ് ആക്കിയത്. ആ ബ്രാൻഡ് ആക്കിയതിന് ശേഷം കേരളാഗ്രഹ ഷോപ്പുകളിലെല്ലാം എന്റെ പ്രൊഡക്റ്റ് പോകുന്നത്. ഇതെല്ലാം എനിക്ക് കൃഷി വകുപ്പ് തന്ന സഹായങ്ങളാണ്.
1: കൂൺ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം, മറിച്ച് കൂണിൽ നിന്നും വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളിലേക്കാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
0: ദിവസം ചിലപ്പോൾ 2-3 കിലോ സാധനം ഇടും. എന്റെ വലിയ ഷെഡാണ്, 2,000 ബെഡ് ഇടാവുന്ന ഷെഡാണ്. പക്ഷെ ഞാൻ 500 ബെഡ് ഇപ്പം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ദിവസം 10-5 അങ്ങനെ കുറച്ച് ബെഡ് ഇടുകയാണ് ചെയ്യുക. വൈക്കോല് കിട്ടാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അറക്കപ്പൊഴിയാണ് കിട്ടുക. അതിൽ ഞാൻ വീണ്ടും വീണ്ടും 10 ബെഡ് 5 ബെഡ് ഉണ്ടാക്കുന്നുണ്ട്. 500 ബെഡ് സ്ഥിരം എന്റെ കയ്യിൽ ഉണ്ട്. അത് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള കർഷകർ എനിക്ക് കൂൺ കൊണ്ട് തരുന്നുണ്ട്. അപ്പം അവർക്കുള്ള കൂണും കൂടെ ഞാൻ എടുത്തിട്ടാണ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പ്രൊഡക്റ്റുകൾ ആക്കുന്നത്. ഞാൻ ആദ്യമേ തുടങ്ങിയത് ഹെൽത്ത് മിസ്സാണ്, മഷ്റൂം ഹെൽത്ത് മിസ് ആയിട്ടാണ് ഇറക്കിയത്. ന്യൂട്രീനിസ് എന്നാണ് എന്റെ പ്രൊഡക്റ്റുകൾക്കുള്ള ഞാൻ. എന്റെ പേര് താജിനിസ് എന്നാണ്. അപ്പം അതിന്റെ നിസ്സും പിന്നെ ന്യൂട്രിഫാഗാണല്ലോ, ന്യൂട്രി എന്റെ കമ്പനി ഞാൻ കൊടുത്തേക്കുന്നത് ഡയറ്റീഷ്യൻസ് എന്നാണ്. അപ്പോൾ ന്യൂട്രീനിസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് എന്റെ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ഹെൽത്ത് മിസ്സാണ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ മഷ്റൂമാണ് മെയിൻ, അത് കഴിഞ്ഞ് റാഗി, മുളപ്പിച്ച റാഗിയാണ്, പിന്നെ സീഡ് പൊട്ടറ്റോ ആണ്, പിന്നെ നാടൻ ഏത്തക്കാന്ന് വെച്ചാൽ നമ്മുടെ വിപണിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഏത്തക്കയാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. അപ്പം ബെനിഫിറ്റായിട്ടുള്ള സാധനം കുട്ടികൾ 6 മാസം തൊട്ടുള്ള കുട്ടികൾ 90 വയസ്സായ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റായിട്ടാണ്. ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം. പിന്നെ സൂപ്പ് പൗഡർ ആയിട്ടുണ്ട്, പിന്നെ പായസം മിസ് ആയിട്ടുണ്ട്, പ്രോട്ടീൻ പൗഡർ ആയിട്ടുണ്ട്, കുക്കീസ് ആയിട്ടുണ്ട്. 3-4 ഐറ്റം കൂടെ എനിക്ക് ഉണ്ട്. ടെസ്റ്റിംഗ് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് നമുക്കത് വിപണിയിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം.
1: വിൽപ്പനയ്ക്ക് വിവിധ മേഖലകളെ ആശ്രയിക്കാറുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും വിറ്റഴിക്കാറുണ്ട്.
0: കൂടുതലും നമുക്ക് കേരളാഗ്രഹ ഷോപ്പുകളിൽ, പിന്നെ ഇത് ഗവൺമെന്റ് തന്നെ എനിക്ക് സ്റ്റാള് തരാറുണ്ട്. അപ്പൊ സ്റ്റാള് തരുമ്പോഴേ ആ സ്റ്റാളുകളിൽ സ്ഥിരം ഞാൻ വിപണനമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കടകളിൽ വിൽക്കാറുണ്ട്, പിന്നെ മീഷോയിൽ ഉണ്ട്, ആമസോണായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓരോ വീഡിയോകൾ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓർഡറുകൾ വരാറുണ്ട്. അവരെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മേടിക്കാറുണ്ട്. ഹെൽത്ത് മിസ് 3 കിലോയിലാണ് തുടങ്ങിയത്. ഇപ്പൊ ഞാൻ 500 കിലോയോളം എത്തപ്പെട്ടിട്ടുണ്ട്.
1: ആരുടെ കീഴിലും ജോലി നോക്കാതെ ലക്ഷങ്ങൾ പ്രതിമാസം സമ്പാദിക്കാൻ കഴിയുന്നതിൽ ഏറെ അഭിമാനിക്കുന്നുണ്ട്.
0: കൂൺഗ്രാമം പദ്ധതി വന്നപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലെന്നുള്ള രീതിയിൽ സഹായം ഇതായിട്ടുണ്ട്. ഗവൺമെന്റ് തന്ന ഏറ്റവും നല്ലൊരു മുഖ്യമായ കാര്യം ഇതായിരുന്നു. കൂൺഗ്രാമം പദ്ധതി വന്ന് എല്ലാവരിലേക്കും കൂണിനെ പറ്റി അറിവ് ആക്കപ്പെട്ടു. ഇപ്പൊ കൂൺഗ്രാമം പദ്ധതിയിലൂടെ പല സഹായങ്ങളും കിട്ടി, കൂണിനെ പറ്റി കുറെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, കുറെ പേർക്ക് തൊഴിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂണിനെ തന്നെ ചോദിച്ചു മേടിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തി. കൂൺഗ്രാമം എന്നുള്ളത് മൊത്തം നമ്മൾ എല്ലാവരും അറിയപ്പെട്ടു. എന്നെ സംബന്ധിച്ച് കൂൺ ഒരുപാട് വരാനും എനിക്ക് പുതിയ പ്രൊഡക്റ്റുകളിലായിട്ട് മാറാനും വിപണനം നടത്താനും പറ്റും.
1: കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണെങ്കിലും തന്റെ സംരംഭത്തിലൂടെ കുറച്ച് കുടുംബങ്ങളെങ്കിലും ജീവിക്കുന്നുണ്ട് എന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. വീട്ടമ്മമാർ മടിച്ചിരിക്കാതെ കടന്നു വരണമെന്നാണ് താജുനിസ പറയുന്നത്.
0: ഒരാള് ഡിഗ്രി തലം കഴിഞ്ഞു, ഒരാള് ഡിഗ്രിയിൽ ആയി, അങ്ങനെ 2 കുട്ടികളാണ് എനിക്ക്. അപ്പൊ അവരെയൊക്കെ പഠന കാര്യത്തിന് സഹായിക്കാൻ പറ്റുന്നുണ്ട്, ഹസ്ബൻഡിനെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ട്. 10 ദിവസം എന്തെങ്കിലും ഒന്ന് പോവാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു നിലയിലെത്തിയിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട് പല സ്ഥലത്തും. ഞാൻ കൃഷിഭവനിൽ കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലത്തും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരു സാധനം എന്ത് നിർമ്മിച്ചാലും അതിനകത്ത് ഒരു കള്ളത്തരങ്ങൾ കാണിക്കാതെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റി

0: ഒരു വ്യത്യാസം വരുത്താതെ ഓരോരുത്തർ ഒരു സംരംഭം ചെയ്തു തന്നെ നമുക്ക് പുറം രാജ്യത്ത് നിന്ന് വരുന്ന സാധനം നമുക്ക് തന്നെ ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാന മാർഗ്ഗങ്ങളാക്കാൻ പറ്റും, കുടുംബത്തിനെ സഹായിക്കാൻ പറ്റും. ഉദാഹരണം ഞാൻ തന്നെ, അതേപോലെ എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗമാവും. ഫോൺ ചാർജ് ചെയ്യാൻ ഒരു 100 രൂപ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെയോ മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം വരും. അപ്പം അതൊരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. എല്ലാ വീട്ടമ്മമാരും കഴിവിന്റെ പരമാവധി സമയം പഴക്കാതെ കണ്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളും ചെയ്തു. ഒരു പിക്കിൾസ് നിർമ്മാണമായാലും അതിനകത്ത് ഒരുപാട് വിഷവസ്തുക്കൾ ഉണ്ടാവരുത്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടെ കുട്ടികൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പം കൂൺഗ്രാമം പദ്ധതിയിൽ പറഞ്ഞേക്കുന്നത് തന്നെ നമുക്ക് 100 ബെഡാണ്. അപ്പം അവർക്ക് ദിവസം 500 രൂപ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കൂൺഗ്രാമം പദ്ധതിയിൽ ഈ 11,250, 22,250, 100,000 അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പൈസ ആകുന്നില്ല എന്ന് തന്നെ പറയാം. അത് ഗവൺമെന്റ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്, കൃഷി വകുപ്പിന്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ ചെറിയ രീതിയിൽ നമുക്ക് ഷെഡ് വെക്കാനുള്ള പൈസ തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വലുതായി പറ്റും ബെഡ് ഉണ്ടാക്കുന്ന പൈസയേ ആവത്തുള്ളൂ. അതിപ്പോൾ എളുപ്പമാർഗ്ഗം പെല്ലറ്റിനകത്ത് വെള്ളം ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാർഗ്ഗവുമായി. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ 100 ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം നമുക്ക് 500 രൂപയുടെ വരുമാനം ഉണ്ടാവും. ഫുൾ സന്തോഷമാണ്, ഹാപ്പി.
1: കൂൺ ഗ്രാമത്തിലൂടെ സംരംഭകരാകണം, കൈ നിറയെ സമ്പാദിക്കണം. സഹായഹസ്തവുമായി കൃഷിവകുപ്പും SHM ഒപ്പമുള്ളപ്പോൾ പരാജയങ്ങളില്ല, വിജയപ്രതീക്ഷകൾ മാത്രം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
1: കയർ വ്യവസായത്തിന്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു വായ്പ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിന്റെ രേഖകൾ, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്. കയർ ഉദ്യമി യോജന പ്രകാരം കയർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിക്ക് കീഴിൽ സബ്സിഡിക്ക് അർഹതയുള്ള പരമാവധി പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയും സബ്സിഡി തുക പദ്ധതി ചെലവിൻ്റെ 25% തുല്യവുമാണ്. സബ്സിഡിക്ക് പുറമെ പദ്ധതി ചെലവിൻ്റെ 25% ഒറ്റത്തവണ പ്രവർത്തന മൂലധനവും പരമാവധി 10 ലക്ഷം രൂപ വരെയും പദ്ധതിയിലൂടെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കയർമാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688-0011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടെന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Naresh Magu. Prime Minister Narendra Modi today addressed a crucial working session themed Promoting Balance.

ജില്ലയിലെ മൊകേരി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കൂത്തുപറമ്പ് MLA PK പ്രവീണിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കുടിവെള്ള പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനും തീരുമാനമായി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക യോഗങ്ങൾ ചേരും. മൊകേരി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ 4 വയസ്സുള്ള കുട്ടിക്കും 10-ാം വാർഡിൽ 8 വയസ്സുള്ള കുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ വീട്ടിൽ ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തി. കുട്ടികളുടെ വീട്ടിലെ കിണറുകളിൽ നിന്ന് വാട്ടർ സാമ്പിൾ ശേഖരിച്ചു. പ്രദേശത്ത് ഫീവർ സർവേയും നടത്തി. അവലോകന യോഗത്തിൽ മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ്

0: പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് കർശന പരിശോധന ആരംഭിച്ചു. മാനദണ്ഡം പാലിക്കാത്ത 108 കടകൾക്ക് നോട്ടീസ് നൽകി. പാനൂർ മേഖലയിൽ ഒരു കട അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഷിഗെല്ല ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ജലജന്യ രോഗം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി 94 സ്ക്വാഡുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഫോണിൽ നിന്ന് സ്വന്തം വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർവഹിച്ചു. ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകാനുള്ള സമയം. രാജ്യത്തിന്റെ സുപ്രധാന പദ്ധതികളും പരിപാടികളും നടപ്പാക്കുന്നത് സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണെന്നും സെൻസസ് ഗൌരവമായി കണ്ട് എല്ലാവരും ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ടാബിൽ നിന്നോ വെബ്സൈറ്റിൽ പ്രവേശിച്ച് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. മൊബൈൽ നമ്പർ, കുടുംബനാഥന്റെയോ കുടുംബനാഥിയുടെയോ പേര് എന്നിവ നൽകി മുന്നോട്ടു പോകാൻ സാധിക്കും. 34 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്താൽ 11 അക്കങ്ങളുള്ള എച്ചിൽ തുടങ്ങുന്ന SIID നമ്പർ ഫോണിൽ മെസ്സേജായി ലഭിക്കും. ഈ നമ്പർ പിന്നീട് July 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ സെൻസസിനായി വീട് സന്ദർശിക്കുന്ന എന്യൂമറേറ്റർമാർക്ക് നൽകണം. എന്യൂമറേറ്റർ പരിശോധിച്ച വിവരമാണ് അന്തിമമായി സെൻസസ് ഡാറ്റാബേസിലേക്ക് പോവുക. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര പ്രദാനം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ KSRTC ഡിപ്പോയിൽ TO മോഹൻ MLA നിർവഹിച്ചു. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതിയെന്ന് MLA പറഞ്ഞു. എല്ലാ വാർഡുകളിലും വയോജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിന് സായംപ്രഭ പദ്ധതി വ്യാപിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ആസൂത്രണം ചെയ്തു വരികയാണെന്ന് മേയർ അഡ്വക്കേറ്റ് PE ഇന്ദിര പറഞ്ഞു. ലോക വയോജന അതിക്രമ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ SN കോളേജിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ ജില്ലാതല വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2.5 ലക്ഷം തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. 52 ഗ്രാമപഞ്ചായത്തുകളിലെ 260 വനിതാ ഗ്രൂപ്പുകളെയാണ് ഈ വർഷം പൂക്കൃഷിക്കായി തിരഞ്ഞെടുത്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് യോഗത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ

മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
0: PM വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ജൂൺ 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
1: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: പഴയരിക്കണ്ടം സ്വദേശികളായ 9-ഉം 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർനടപടികൾ വിലയിരുത്തി.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശപ്പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: അല്പസമയത്തിനുള്ളിൽ ICC വിമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്ലിയിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM പരിപാടികളും കേൾക്കാം.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി സന്തുലിതവും സുസ്ഥിരവും

0: ആയ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ ശ്രം എന്ന ആശയത്തിലൂന്നിയ ഇന്ത്യയുടെ വളർച്ചാ യാത്ര പ്രധാനമന്ത്രി വിശദീകരിച്ചു. ശ്രീ മോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ആഗോള സ്ഥിരത, സുരക്ഷ, സഹകരണം, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് G7 ഉച്ചകോടി അംഗീകാരം നൽകി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കുന്നതിനെ G7 നേതാക്കൾ സ്വാഗതം ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ സമുദ്രപാതയുടെ പ്രാധാന്യവും അവർ എടുത്തു പറഞ്ഞു. മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് രാജ്യം നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ 12 വർഷത്തിൽ ദേശീയ സുരക്ഷാ ഘടനയിൽ ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരുഭൂവൽക്കരണം തടയുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി 2030 രാജ്യത്ത് 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. നിലവിൽ 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കപ്പെട്ടതായും ലോക മരുഭൂവൽക്കരണ വരൾച്ചാ വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഫോറസ്റ്റ് റെസ്റ്റോറേഷൻ കാം തോ ഹൈ ഇത്ന ആബാദി ഇസ്ലേ രഹ പാത്തി ഹൈ ക്യൂക്കി ഹമാരി പാസ് ഉർവർ ക്ഷമതാവും കി ജമീൻ ഓർ ഡിഫറെന്റ് ക്ലൈമേറ്റിക് ജോൺ ഹൈ ഇത്നെ കിസി ദേശ് കെ പാസ് നീ ഓർ ഇസ്ലേ ജോ റെസ്റ്റോറേഷൻ കാം ജോ ഹമേ കർണ ഹൈ തോ മുജേ ലഗ്ത ഹൈ കി സഭി കെ സാത്ത് മിൽക്കർ ഹമേ അപ്നെ അലഗ് അലഗ് ജോ ക്ലൈമേറ്റിക് ജോൺ ഹൈ ഉസ്കേ ഹിസാബ് സേ ഭി കർണ ചാഹിയെ.
0: ലോകത്തിലെ ഏറ്റവും വലിയ 6-ാമത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായും വരും വർഷങ്ങളിൽ 2-ാമത്തെ വലിയ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി മാറുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പൂനെയിൽ പറഞ്ഞു. PM വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതിനോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി മുർമു ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. മറ്റന്നാൾ അന്താരാഷ്ട്ര അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഈ മാസം 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യപരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച അനുമതി KCB നൽകി. ഈ മാസം 30 വരെ വൈകുന്നേരം 6 മണിക്കും രാത്രി 12 മണിക്കുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി സന്ദർശിച്ചു.

0: അന്വേഷിച്ചു. കൊച്ചിയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി അടിസ്ഥാന സൌകര്യങ്ങളും സേവന വിതരണ സംവിധാനങ്ങളും അവലോകനം ചെയ്തു. പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പ്രവാസികൾക്ക് കൃത്യമായി നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: Kerala has one of the highest numbers of people going out to work, and for our society, for our people here, passport is not just a document. It is the gateway to a better life, to opportunities, whether it is business, whether it is work, or even for our students for higher studies. So in that sense, the RPO fulfills a very crucial role.
0: നാളെ ലക്ഷദ്വീപിൽ എത്തുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തിലും അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിലും പങ്കെടുക്കും. കേരളത്തിൽ ഷിഗല്ല നിപ്പോ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. MT സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ട് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൌരസ്യ എന്നിവരുടെ ഭൌതിക ശരീരങ്ങളാണ് രാജ്യത്തെത്തിച്ചതെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും എംബസി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മണിപ്പൂരിൽ സുരക്ഷാസേന ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 3 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. 26 അനധികൃത ബംഗറുകളും നശിപ്പിച്ചു. നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ടിന്റെയും പ്രവർത്തകരാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ए बिच्चू, ए मुन्नी, तुम भी गाओ। ऐसे नहीं, बोलो मेरा।

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ആരംഭിച്ചു. ഉഭയകക്ഷി സഹകരണം, പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങൾ എന്നിവയിൽ ഇരുവരും ചർച്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ദേശീയ സൈബർ ക്രൈം ഹെൽപ്ലൈൻ നമ്പർ 1930 പ്രവർത്തനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ അവലോകനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ നിർമ്മിത ബുദ്ധിയും ബഹുഭാഷാ പിന്തുണയും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. PM വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പാകിസ്ഥാനിലെ ISI ഭീകരൻ ഷഹ്സാദ് ഭട്ടിയുമായി ബന്ധമുള്ള 8-അംഗ ഭീകരവാദ സംഘത്തിലെ 5 പ്രതികളെ കൂടി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഇതേ സംഘത്തിലെ 3 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം.

0: രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ മാസം 30 വരെ വൈകുന്നേരം 6 മണിക്കും രാത്രി 12 മണിക്കുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB അറിയിച്ചു. കേരളത്തിൽ ഷിഗല്ല നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TVീണ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും മടങ്ങി. രാവിലെ 10:30 വീണ ചോദ്യം ചെയ്യലിനായി എത്തിയത്. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 31st ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായന മാസാഘോഷങ്ങൾക്കും മറ്റന്നാൾ തുടക്കം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ 16th കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ ഹോംഗാർഡുമാരായി നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ലയൻ എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ, ജോത്സ്ന എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

ഐസിസി വിമൻസ് ടി20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്സിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടന്ന മത്സരത്തിന്റെ തത്സമയ വിവരണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. സമ്മർ ഇൻ ബദലഹേം എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു. ആകാശവാണി സുഭാഷിതം, കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്.
1: വളരെ ഹൃദ്യമായ ആശയങ്ങളുടെ നിറകൂടമാണ് സാമവേദത്തിലെ ഈ മന്ത്രം. സ നഹ പവസ്വ ശം ഗവേ ശം ജനായ ശം അറുവതേ ശം രാജൻ ഉഷധീഭ്യക. ഹേ പ്രഭു, സഹ അവിടുന്ന് ന പവസ്വ ഞങ്ങളെ ശുദ്ധീകരിച്ചാലും, ശം ഗവേ ഞങ്ങളുടെ ഗോക്കൾക്ക് മംഗളം ഭവിക്കട്ടെ, ശം ജനായ മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകട്ടെ, ശം അർവതേ കുതിരകൾക്ക് മംഗളമുണ്ടാകട്ടെ, രാജൻ ഹേ പ്രകാശവാനേ ഔഷധേഭ്യം ഔഷധികൾക്ക് മംഗളമുണ്ടാകട്ടെ. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈശ്വരൻ സ്വയമേവ ശുദ്ധനും മറ്റുള്ളവയെ ശുദ്ധീകരിക്കുന്നവനുമാണ്. ജീവൻ ശുദ്ധമാവുന്നത് ആഹാരത്തിലൂടെയാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധേ. ശുദ്ധമായ ആഹാരം ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കുന്നു. ഇവ മൂന്നും ശുദ്ധമാവുന്നതിലൂടെ ജീവാത്മാവ് പവിത്രമാവുന്നു. സത്വശുദ്ധോ ധ്രുവാ സ്മൃതി. രസം, രക്തം, മാംസം, മേദസ്, മജ്ജ, അസ്ഥി, ശുക്ലം എന്നീ സകല ധാതുക്കളും ശുദ്ധമാവുമ്പോൾ ബുദ്ധി സാത്വികമാകുന്നു. പവിത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവർ മുട്ട, മാംസം, മത്സ്യം, മദ്യം, കഞ്ചാവ്, കറുപ്പ് തുടങ്ങിയവ ആഹരിക്കുവാൻ പാടില്ല. ശുദ്ധവും പൗഷ്ടികവും സാത്വികവുമായ ആഹാരമേ കഴിക്കാവൂ. മാംസവും മദ്യവും കഴിക്കുന്നവർ രോഗികളാകുന്നു. അവർ ഒരിക്കലും യോഗികളാവുകയില്ല. ശം ഗവേഹെ, നമ്മുടെ ഗോക്കൾക്ക് മംഗളമുണ്ടാകണം. ഗോ ശബ്ദം പശുക്കളെ മാത്രം കുറിക്കുന്നതല്ല. ഗോവിന് പശു, ഭൂമി, വാണി എന്നെല്ലാം അർത്ഥമുണ്ട്. നമുക്ക് സാത്വികമായ ഭക്ഷണം, പാൽ, തൈര്, നെയ്യ് എന്നിവ നൽകുന്നത് പശുക്കളാണ്. സാത്വികരെന്ന് പറഞ്ഞാൽ ധർമ്മതൽപരരും ശുദ്ധരും ജ്ഞാനികളും വിവേകികളുമായിരിക്കും. മാത്രമല്ല, നാൽക്കാലി സമ്പത്തിന്റെ വളർച്ച കൃഷി വാണിജ്യങ്ങളെയും വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഗോവിനെ അഥവാ ഭൂമിയെ ആശ്രയിക്കുന്നു. ഗോ ശബ്ദത്തിന് വാണി എന്ന അർത്ഥമെടുക്കുമ്പോൾ വാണി നമ്മുടെ സംസ്കാരത്തിന്റെ വാഹിനിയാണ്. മാത്രമല്ല, വാണിയിലൂടെയാണ് അറിവിന്റെ പ്രവാഹം. കാളിദാസ മഹാകവി തന്റെ രഘുവംശ മഹാകാവ്യത്തിൽ അത് ആരംഭിക്കുമ്പോൾ വാഗർത്ഥപ്രതിപത്തയെ ഉചിതമായ വാക്കും അർത്ഥവും ലഭിക്കുന്നതിനു വേണ്ടി എന്നു പ്രാർത്ഥിച്ചു. അതായത് വാണി സരസ്വതിയാണ്. ചുരുക്കത്തിൽ, ഈ സംസാരത്തിൽ ഗോവിനു സദൃശം മറ്റൊന്നില്ല. അതുകൊണ്ട് ഗാവോ ഭഗോ ഗാവ ഇന്ദ്രോ മേ, ഗോവ് എന്റെ ഈശ്വരനും ഐശ്വര്യവും ആണെന്ന് വൈദികം പഠിപ്പിക്കുന്നു. ശം ജനായ, മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകണം. അവർ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് മുക്തരാവണം. ത്രിവിധ ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ ആദിഭൗതികവും